0: മനോബുദ്ധ്യഹങ്കാരചിത്താനിനാഹം നച ശ്രോത്രജിഹ്വേന ച ഘ്രാണനേത്രേ നച വ്യോമഭൂമിന്ന തേജോ ന വായുഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപ്പോ നിരാകാരരൂപോ വിഭുർവ്യാപ്യ സർവത്ര സർവേന്ദ്രിയാണാം സദാ മേ സമത്വം ന മുക്തിർന ബന്ധഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന ച പ്രാണസംജ്ഞോ ന വൈ പഞ്ചവായുഃ ന വാ സപ്തധാതുന്ന വാ പഞ്ചകോശഹം ന വാക്പാണിപാദം ന ചോപസ്തപായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം നമേ ദ്വേഷരാഗൗ നമേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവഃ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷച്ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഃ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം നമേ മൃത്യുശങ്കാം നമേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ന ജന്മ ന ബന്ധുന്ന മിത്രം ഗുരുർനൈവ ശിഷ്യഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപ്പോ നിരാകാരരൂപോ വിഭുർവ്യാപ്യ സർവത്ര സർവേന്ദ്രിയാണാം സദാ മേ സമത്വം ന മുക്തിർന ബന്ധഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം
1: ലോകത്തില് എല്ലാ മതങ്ങളും മൂന്ന് തത്വങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ജീവൻ, ജഗത്ത്, ഈശ്വരൻ. ആരഭ്യത്തെ ജീവ ജഗത് പരാത്മതത്വാഭിധാനേന മതം സമസ്തം. ഇതം ത്രയം യാവത് അഹംമതി സ്യാത് സർവോത്തമ അഹംമതിശൂന്യ നിഷ്ഠ. ഇതിനാണ് ത്രിപുടി എന്ന് പറയാം. മൂന്ന് ഹരിനാമകീർത്തനം ആരംഭിക്കുമ്പോ ആദ്യത്തെ ശ്ലോകം ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായി അതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു, ജീവനായിട്ടും ജഗത്തായിട്ടും ഈശ്വരനായിട്ടും. ഒരേ വസ്തു മൂന്ന് ആയിട്ട് പിരിഞ്ഞു. ഇപ്പൊ നമ്മളുടെ അനുഭവം, ഞാനുണ്ട്, ഞാൻ കാണുന്ന ഈ ലോകം, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായിട്ട് ഊഹിക്കുന്ന ഈശ്വരൻ. ഈ ത്രിപുടി ഉള്ളത്തോളം കാലം ഈശ്വരനെ ഊഹിക്കുകയേ ഉള്ളൂ. ഈശ്വരനുണ്ട് എവിടെ ചോദിച്ചാ ഓരോ മതക്കാർ ഓരോന്ന് പറയും. ചിലര് ആകാശത്തിലാണ്, എവിടെയാ വൈകുണ്ഠത്തിലാണ്, കൈലാസത്തിലാണ്, സ്വർഗത്തിലാണ് ആ ഈശ്വരൻ. ആ ഈശ്വരനെ ഭയന്നുകൊണ്ടിരിക്കുന്ന ഈ ജീവൻ ലോകത്തില്, ലോകത്തിലെല്ലാം ഈശ്വരനെ ഭയന്നുകൊണ്ടെന്ന പോലെ നടക്കുന്നു എന്നാണ്. ഭീഷാസ്മാത് വാതഃ പവതേ ഭീഷോദേതി സൂര്യഃ ഭീഷാസ്മാത് അഗ്നിശേന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമയിതി. ഉപനിഷത്ത് പറയുന്നു, ഭയന്നിട്ടെന്ന പോലെ സൂര്യൻ പ്രകാശിക്കുന്നു, ഭയന്നിട്ടെന്ന പോലെ കാറ്റു വീശുന്നു, ഭയന്നിട്ടെന്ന പോലെ ലോകത്തിൽ കർമ്മങ്ങളൊക്കെ നടക്കുന്നു. ഇന്നലെ ഭാഗവതത്തിൽ നമ്മൾ കണ്ടു, ഭയം ദ്വിതീയാഭിനിവേശത ഈശാത് അപേതസ്യ വിപര്യയോ സ്മൃതി. ഞാൻ വേറെ, ഈശ്വരൻ വേറെ എന്നുള്ളത്തോളം കാലം, ജഗത്ത് വേറെ, മൂന്ന് ഈ ത്രിപുടി ഉള്ളത്തോളം കാലം ഭയമുണ്ടാകും. ഈ ത്രിപുടി ജീവൻ ജഗത്ത് ഈശ്വരൻ ഇത് എത്ര കാലം ഉണ്ടാവും? യാവത് അഹമ്മതിഹി സ്യാത്, ഞാൻ എന്നുള്ള അഹങ്കാരം ഉള്ളത്തോളം കാലം ഞാൻ കാണുന്ന ലോകമുണ്ട്. ഞാൻ ഇല്ലെങ്കിൽ ലോകത്തിനെ ആര് കാണും? സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുമ്പോൾ ആരെങ്കിലും ലോകത്തിനെ കണ്ടുവോ? ശരീരത്തിനെ കണ്ടുവോ? ഇല്ല. രാവിലെ എണീറ്റ ഉടനെ, മനസ്സ് ഉദിച്ച ഉടനെ ഞാൻ എന്നുള്ള ജീവബോധം ഉണ്ടായി, ജഗത്ത് കാണപ്പെട്ടു. നമ്മളുടെ അനുഭവമാണ്. അപ്പൊ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്താണ്? സർവോത്തമ അഹമ്മതിശൂന്യ നിഷ്ഠ എന്നാണ്. അഹങ്കാരശൂന്യമായ നിഷ്ഠ. അഹങ്കാരം ഇല്ലാതായാൽ ഇവിടെ അഖണ്ഡമായ ഒരു ബോധം, അവിച്ഛിന്നമായ ഒരു ബോധാനുഭവം മാത്രമുണ്ടാവും. രണ്ടില്ലാത്തതായ ശാന്തി, അവിച്ഛിന്നമായ അൺഇന്റപ്റ്റഡ് എക്സ്പീരിയൻസ് ഓഫ് പീസ്, ശാന്തി. ആ ശാന്തി നമ്മളുടെ സ്വരൂപമാണ്. ആ ശാന്തി തന്നെയാണ് സാക്ഷാത്കാരം. ഭാഗവതത്തിൽ ഇനി പറയാൻ പോകുന്നു, ഈ ഭക്തിയുടെ ഭാവങ്ങളെയൊക്കെ പറഞ്ഞിട്ട് കവി എന്ന യോഗീശ്വരൻ നവയോഗി ഉപാഖ്യാനത്തിൽ അവസാനം പറയുന്നു, എല്ലാ ഭാവഭക്തിയും കഴിഞ്ഞ് തതഃ പരാം ശാന്തിമുപൈതി സാക്ഷാത്, പരമമായ ശാന്തി. കാരണം എന്താ? ശാന്തി ഗ്രഡേഷൻ ഇല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്.

മനസ്സിനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നേടേണ്ടതല്ല, നമ്മളുടെ സ്വരൂപം. മനസ്സ് വഴിവിട്ട് തന്നാൽ അത് നമ്മളുടെ ഉള്ളിൽ ഉണ്ട്. ആ ശാന്തിയെ, നമ്മളുടെ സ്വരൂപത്തിനെ, ശാന്തി തന്നെയാണ് ആത്മ. ശാന്തോയം ആത്മ, ആത്മാവിന്റെ സ്വരൂപമേ ശാന്തിയാണ്. ആ ശാന്തി തന്നെയാണ് ഇവിടെ ശിവം എന്ന് ഈ ആറ് ശ്ലോകങ്ങളിലും ശിവോഹം ശിവോഹം എന്ന് പറയുമ്പോൾ ശിവം എന്ന് വെച്ചാൽ ശാന്തി എന്നർത്ഥം. ശിവത്തിന്റെ അനുഭവം, ശിവം എന്ന് വെച്ചാൽ ശാന്തി, മംഗളം, നിശ്ചലത. ഭാഗവതം ആരംഭിക്കുമ്പോ രണ്ടാമത്തെ ശ്ലോകം എന്താ? ധർമ്മ പ്രോജ്ജിത കൈതവോ അത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയ ഉന്മൂലനം. ഭാഗവതം കേട്ടാൽ ശിവദം, ശിവത്തിനെ കൊടുക്കുന്നു. ശിവത്തിനെ കൊടുക്കുന്നു എന്ന് വെച്ചാൽ ശിവം ദദാതീതി ശിവദം. ശിവം എന്ന് വെച്ചാൽ എന്താ? ശാന്തി, പ്രേമം, പ്രിയം. ശാന്തിയും പ്രിയവും രണ്ടല്ല, പ്രിയം. ആ ശാന്തി നമ്മളുടെ സ്വസ്വരൂപമാണ്, അത് നമ്മളാണ്. ഇറ്റ് ഈസ് അവർ റിയൽ നേച്ചർ. അപ്പോ അതിനെ കണ്ടെത്താൻ ഉള്ള ആറ് ശ്ലോകങ്ങളാണ് ഈ നിർവാണ ഷഡ്കം. നിർവാണം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കും, ഇതിൽ എണ്ണ വറ്റിപ്പോയി, തിരികരിഞ്ഞുപോയി, വിളക്ക് കെട്ടുപോയാൽ വിളക്ക് നിർവാണമായി എന്ന് പറയാം. അതുപോലെ നമ്മളുടെ ശരീരമാവുന്ന വിളക്കിൽ വാസനയാകുന്ന എണ്ണയുണ്ട്, അഹങ്കാരമാവുന്ന തിരിയുണ്ട്. സദ്ഗുരു എന്ത് ചെയ്യുന്നു? അതിൽ തീ കൊളുത്തിവിടുന്നു. നമ്മളിനി അതിൽ എണ്ണ ഒഴിക്കുകയോ തിരി തൂണ്ടിക്കൊടുക്കുകയോ പുതിയ തിരിയിടുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് സ്വയമേവ കെട്ടടങ്ങി എണ്ണ വറ്റി നിൽക്കും. അപ്പൊ ഒരു ഗുരുകൃപ ഒരു ജീവനിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തി എന്താ? രാമകൃഷ്ണ പരമഹംസർ പറയും, ആധ്യാത്മികമായ ഒരു ജീവൻ പുരോഗമിച്ചു പോകുന്തോറും ഭഗവാൻ കർമ്മം കുറച്ചു കുറച്ചു കൊടുക്കും. എങ്ങനെ കുറച്ചു കൊടുക്കും? എന്താ ഉദാഹരണം എന്ന് വെച്ചാൽ, ഒരു സ്ത്രീ കല്യാണം കഴിച്ചു, കല്യാണം കഴിഞ്ഞു വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോ അമ്മായി അമ്മ വധുവിനെ, മരുമകളെ മടി പിടിപ്പിക്കരുത് എന്ന് പറഞ്ഞ് നല്ലവണ്ണം പണിയെടുപ്പിച്ചു, നല്ലവണ്ണം പണിയെടുപ്പിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ മരുമകൾ ഗർഭിണിയായി എന്നാണ്, പ്രഗ്നന്റായി. പ്രഗ്നന്റായപ്പോ അമ്മായിയമ്മ തന്നെ വളരെ ജാഗ്രതയായിട്ട് ഇനി കുറച്ച് കുറച്ച് കർമ്മങ്ങൾ കുറച്ചു കൊടുക്കാൻ തുടങ്ങി. ഇനി അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അരിയാട്ടരുത്, കുനിഞ്ഞു പണിയെടുക്കരുത്, പലതും ജാഗ്രതയാക്കി നോക്കി. അത് മാസങ്ങൾ കൂടി വരുന്തോറും കർമ്മം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വന്നു. ഒമ്പതാം മാസമായി, ആ സമയത്ത് ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കുട്ടി പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഇനി കുട്ടിയെ നോക്കുന്ന ജോലിയേ ഉള്ളൂ, മറ്റൊന്നുമില്ല. അതേപോലെ ജ്ഞാനമാവുന്ന ബീജം ഉള്ളിൽ വീണു കഴിഞ്ഞാൽ ഭഗവാൻ ഈ ജീവന് കർമ്മം കുറച്ച് കുറച്ച് കുറച്ച് കൊടുക്കും. ആ ബീജം ഉള്ളിൽ ജർമിനേറ്റായി, ഉള്ളിൽ വളർന്നു വന്ന് അനുഭൂതിയായിട്ട് തീരുമ്പോ കർമ്മങ്ങളൊക്കെ കൊഴിഞ്ഞുപോയി. ആ അനുഭൂതിയെ വെച്ചുകൊണ്ടിരിക്കലേ ഉള്ളൂ, ആ അനുഭൂതിയെ ലാളിക്കലേ ഉള്ളൂ. അപ്പൊ അതുപോലെ ഇവിടെ ഭഗവാന്റെ കൃപ അല്ലെങ്കിൽ ഗുരുകൃപ ഈ ജീവനിൽ വീണു കഴിഞ്ഞാൽ വാസനകളൊക്കെ വറ്റിപ്പോയി അഹങ്കാരം അടങ്ങി ശുദ്ധമായ പ്രജ്ഞ, സ്വസ്വരൂപം പ്രകാശിക്കും. ഞാൻ ആരാണ് എന്നുള്ളത് തെളിഞ്ഞു കിട്ടും. ഈശ്വരൻ ആരാണെന്നുള്ളത് ഇപ്പൊ അവിടെ ഇരിക്കട്ടെ, ലോകം എന്താണ് എന്നുള്ളതും അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഉറപ്പുള്ള കാര്യം, ഞാനുണ്ട്, എന്റെ ജീവിതം, എന്റെ പ്രശ്നം. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ പോയാൽ പോലെ എന്റെ ഗുരുവായൂരപ്പ അല്ലേ, ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധം വേണം. അപ്പൊ ഈ ഞാനിനെ

0: എന്നെ ആദ്യം കണ്ടുപിടിക്കുക, എന്റെ സ്വരൂപം എന്താണ് എന്ന് കണ്ടുപിടിക്കുക, അത് ആദ്യം നമുക്ക് ചെയ്യാം. രമണ മഹർഷിയുടെ അടുത്ത് ഒരു യുക്തിവാദി ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ വന്നു. അയാള് മഹർഷിയോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നതൊക്കെ ഇവിടെ ആളുകൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ കള്ളമാണ്, നുണയാണ്, എല്ലാമേ പൊയ്. വേദം പാരായണം ചെയ്യുന്നു, പൂജ ചെയ്യുന്നു, ഇതൊക്കെ പൊയ്. ഈശ്വരനും ഇല്ല, ഒന്നുമില്ല, ഇതൊക്കെ ആളുകള് കള്ളം പറയാണ്, വാദിക്കാൻ വേണ്ടിയുള്ള പുറപ്പാടാണ്. അപ്പൊ മഹർഷി അദ്ദേഹത്തിനോട് പറഞ്ഞു, അതെ അതെ, നീ പറയണതിനോട് ഞാനും കൂടുന്നു, എല്ലാം പോയി, എല്ലാം കള്ളമാണ്. അദ്ദേഹത്തിന് ആശ്ചര്യം, മഹർഷി അല്ല ഈശ്വരനുണ്ട്, വിശ്വസിക്കണം, ഭജിക്കണം എന്നൊക്കെ പറയുന്നതാണ് വിചാരിച്ചത്. എല്ലാം പോയി, എല്ലാം കള്ളമാണ്, ഞാനും കൂടുന്നു. പക്ഷെ ഈ വാദിക്കണ നീ ഉണ്ടല്ലോ അല്ലേ? ആ ഞാനുണ്ട്, അതുകൊണ്ടാണല്ലോ പറയണത് ഇല്ലാന്ന്. മതി, നീ ആസ്തികൻ. ആരും നാസ്തികനേ ഇല്ല, അസ്ഥി എന്ന് പറയണവനാണ് ആസ്തികൻ. നീ ഇല്ലാന്ന് പറഞ്ഞില്ലല്ലോ, നീ ഉണ്ടല്ലോ. ഞാനുണ്ട്. ആ നീ എന്താ? യദൃതേന നിഷേധ സിദ്ധിഹി, ഭാഗവതം പറയുന്നു, നിഷേധിക്കാൻ പോലും സാധ്യമല്ല. നിഷേധിക്കണമെങ്കിൽ ഉണ്ടാവണമല്ലോ, എന്തിനാ നിഷേധിക്കണത്? ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം വെച്ചുകൊണ്ടാണ് ബാക്കിയുള്ളതിനെയൊക്കെ നിഷേധിക്കണത്. അപ്പൊ ഞാനുണ്ട് അതറിയണു. ശരി, ഈ ഞാൻ എന്താണ്? കാര്യം ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പം. ഞാൻ ഉണ്ട് എന്നറിഞ്ഞു. ഈ ഞാൻ എന്താണ്? ഞാൻ ഈ ശരീരമാണോ? ആദ്യമായിട്ടുള്ള വിചാരം അവിടെയാണ്. ഈ ദേഹം ഞാനാണോ? ദേഹം ഞാൻ ആണെങ്കിൽ എനിക്ക് ശാശ്വതമായി ഇവിടെ സുഖമായിട്ടിരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം എന്താ? നമുക്കറിയാം ഈ ദേഹത്തിന്, അത് പല പരിണാമങ്ങൾക്കും വിധേയമാണ്. മെലിഞ്ഞിരിക്കണം എന്ന് വെച്ചാൽ തടിക്കും, തടിക്കണം എന്ന് വെച്ചാൽ മെലിയും, തല ചുരുളണം എന്ന് വെച്ചാൽ നീളും. ഒന്നിലും സ്വാതന്ത്ര്യമില്ല. ആത്മജ്ഞാനത്തിന് മൂന്ന് വിഷയം ക്ലിയർ ആവണം. ഒന്ന്, ഈ ദേഹം ഞാനല്ല. രണ്ട്, ഈ ദേഹം എന്റെ അല്ല. മൂന്ന്, ഈ ദേഹം എനിക്ക് വേണ്ടിയുള്ളതല്ല. ഈ മൂന്ന് ബ്രാഞ്ചായിട്ടാണ് നമ്മളുടെ ഉള്ളിൽ അഹങ്കാരം കുടികൊള്ളണത്. ആദ്യം ഈ ദേഹം ഞാനാണ് എന്ന് ബലമായിട്ടുള്ള വിശ്വാസം. അതുകൊണ്ട് ഈ ദേഹത്തിനെ പോഷിപ്പിക്കലും ദേഹത്തിനെക്കുറിച്ചുള്ള നമ്മളുടെ ചിന്തകൾ മുഴുവൻ അന്വേഷിച്ചാൽ കാണാം, എല്ലാം ഈ ശരീരത്തിനെക്കുറിച്ചുള്ള ചിന്തയാണ്. നാളെ എന്ത് ചെയ്യും? സെക്യൂരിറ്റി പ്രോബ്ലം. നമ്മൾ വേണ്ട വിധത്തിൽ പണം സമ്പാദിച്ചു വെച്ചിട്ടില്ലെങ്കിൽ നാളെ ആര് നമ്മളെ നോക്കും? നാളത്തെക്കുറിച്ചുള്ള വിചാരം, വിഷമങ്ങൾ, ആരോഗ്യത്തിനെക്കുറിച്ചുള്ള വിചാരം അല്പം ഒന്ന് ചിന്തിച്ചാൽ കാണാം. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല ഈ ദേഹം ജനിച്ചത്, ഈ ശരീരം ജനിച്ചത്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ജീവിക്കാനും പോണില്ല, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മരിക്കാനും പോണില്ല. 10 വർഷത്തേക്ക് പണം ശേഖരിച്ചു വെച്ചാൽ ചിലപ്പോൾ നാളെ രാവിലെ ആള് പടം വിടും. എന്ത് ചെയ്യാൻ പറ്റും? വ്യാധി വരരുതെന്ന് എത്ര ജാഗ്രതയായിരുന്നാലും, വളരെ അലേർട്ടായിരുന്നാൽ എവിടെയെങ്കിലുമൊക്കെ വീണ് കയ്യോ കാലോ ഫ്രാക്ചർ ആയാൽ മതി. എന്ത് ചെയ്യാൻ പറ്റും? ഈ ശരീരം, രമണ മഹർഷി ഒരിടത്ത് പറയുന്നു, ബോഡി ഈസ് അനദർ നെയിം ഫോർ ഡെത്ത്. And what is dancing within you as I, it is another name for liberation. ശരീരം എന്ന് പറയണത് മരണത്തിന്റെ മറ്റൊരു പേരാണ്. എന്നുവെച്ചാൽ അത് ജനിച്ച ദിവസം മുതൽ മരണം തുടങ്ങിക്കഴിഞ്ഞു. ഒന്നും ചെയ്യാൻ സാധ്യമല്ല. യു ഹാവ് നോ ഫ്രീഡം അറ്റ് ഓൾ. ഈ ദേഹത്തിനാണ് ചൊവ്വയും ശനിയും വ്യാഴവും ശുക്രനും ഏഴര ശനിയും കണ്ടക ശനിയും ഒക്കെ ഈ ദേഹത്തിനാണ്. ജ്യോത്സ്യന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. രണ്ടു മൂന്ന് പേര് ഇവിടെ തന്നെ ഉണ്ട്. എല്ലാം ഈ ദേഹത്തിനാണ്. ജ്യോതിഷം സത്യമാണെങ്കിൽ, ഇനിയിപ്പോ ജ്യോതിഷം തന്നെ വേണ്ട, ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ജീവിത അനുഭവം എടുത്തു നോക്കിയാൽ അറിയാം, നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്നുമല്ല ശരീര ജീവിതം പോണത്. അതൊരു ഒഴുക്കൊഴുകുന്നു, അത്രേ ഉള്ളൂ. അത് ഏതോ ഒരു രീതിയിൽ ഒഴുകുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്തതൊക്കെ നടക്കുന്നു. അവസാനം എവിടെയോ പോയി എത്തി എങ്ങനെയോ മരിക്കും. യാതൊന്നും പിടിയില്ല. ജ്യോതിഷികൾക്കും അറിയാം, ജ്യോതിഷം പെർഫെക്റ്റ് സയൻസ് അല്ല. അവർക്കും അറിയാം, അവർക്കും പെർഫെക്റ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. പിടിത്തരില്ല നമുക്ക്, മായയാണത്. അപ്പൊ ഈ ദേഹത്തിനാണ് ഈ ജാതകവും മറ്റുമൊക്കെ. പഞ്ചഭൂതാത്മകമായ ശരീരം, ഫിസിക്കൽ സയൻസ് മുഴുവൻ ഈ ദേഹത്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഭഗവാൻ ഏഴാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ അപരാപ്രകൃതി എന്ന് പറഞ്ഞിട്ട് പറയുന്നു. മനസ്, ഭൂമി, വെള്ളം, അഗ്നി, വായു, ആകാശം എന്ന പഞ്ചഭൂതങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന ഉള്ളിലുള്ള ചലനങ്ങളും പുറമേക്കുള്ള പ്രപഞ്ചവും നമ്മളുടെ ഉള്ളിലുള്ള ലോകവും. ഉള്ളിലുള്ള ലോകം എന്താ? എന്റെ മനസ്സ്, എന്റെ ഉള്ളിൽ വരുന്ന അഹങ്കാരം, വിവേചനം ചെയ്യുന്ന ബുദ്ധി, ഇതൊക്കെ. പുറമേക്കോ ഈ ലോകം, ഇതൊക്കെ ഭഗവാന്റെ അപരാപ്രകൃതിയാണ്. എട്ട് പ്രകൃതി, എട്ടെണ്ണം, അഷ്ടത. അതാണ് കൃഷ്ണന്റെ അഷ്ടമഹിഷികൾ. കൃഷ്ണന്റെ അഷ്ടമഹിഷികൾ, അതിൽ ജീവഭൂതാം മഹാബാഹോ ഏതം ധാര്യതേ ജഗത്. അതിനകത്ത് ഈ അഷ്ടതാപ്രകൃതിയിൽ പെടാതെ നിൽക്കുന്ന ഒരു എലമെന്റ് ഉണ്ട്, ജീവഭൂതമായ വസ്തു. അതിലെ ആശ്രയിച്ചുകൊണ്ട് ഈ അഷ്ടതാപ്രകൃതി നിൽക്കുന്നു എന്നാണ്. ഞാൻ ഞാൻ ഞാൻ എന്ന് ഇതിന് പുറകിൽ സ്ഫുരിക്കുന്ന ബോധകണിക. അതൊക്കെ ശ്രദ്ധിച്ചു വന്നാൽ നമുക്ക് ഈശ്വര ദർശനം ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അപ്പൊ ഈ അഷ്ടതാപ്രകൃതി, ഇറ്റ് ഈസ് പ്യുവർലി നേച്ചർ. നേച്ചർ എന്ന് വെച്ചാൽ എനിക്ക് മഴ പെയ്യുന്നതിൽ വല്ല കൺട്രോൾ ഉണ്ടോ? വെയിലിന്റെ ചൂട് കുറയ്ക്കുന്നതിൽ വല്ല കൺട്രോൾ ഉണ്ടോ? തണുപ്പ് കൂട്ടുന്നതിലോ കുറയ്ക്കുന്നതിലോ വല്ല കൺട്രോൾ ഉണ്ടോ? അതേപോലെ എന്റെ ശരീരത്തിൽ ഏർപ്പെടുന്ന പല ചലനങ്ങളിലും ഒരു ലിമിറ്റഡ് സർക്കിളിൽ നമുക്ക് കൺട്രോൾ ഉള്ള പോലെ തോന്നും. ഒരു ഭ്രമമുണ്ട്, അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ വേർ ഈസ് ഫ്രീഡം? നമുക്ക് സ്വാതന്ത്ര്യം എവിടെ? വിധിയാണോ പ്രയത്നമാണോ? ആളുകളൊക്കെ ശണ്ട കൂടുന്ന ഒരു കാര്യമാണ്. ഡെസ്റ്റിനി ആണോ ഫ്രീ വിൽ ആണോ? ചില വാദസഭകളൊക്കെ നടക്കും ഇതിന്റെ പേരിൽ, ഒരു തീരുമാനത്തിലും എത്തില്ല. അവസാനം മുട്ടയിൽ നിന്നും കോഴി വന്നു, കോഴിയിൽ നിന്നും മുട്ട വന്നു, വിത്തിൽ നിന്നും മരമുണ്ടായോ, മരത്തിൽ നിന്നും വിത്തുണ്ടായോ എന്നുള്ള ചോദ്യം അവിടെ വന്ന് നിൽക്കും. ഉത്തരമേ കണ്ടെത്താൻ പറ്റില്ല. കാരണം മായ, അതാണ്. വിധി ദേഹത്തിനാണ്, സ്വാതന്ത്ര്യം എനിക്കാണ്. എന്റെ സ്വാതന്ത്ര്യത്തിനെ ശരീരത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ശരീരത്തിന്റെ വിധി എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. രണ്ടാളുടെ സ്വഭാവത്തിനെ വെച്ചിട്ട് രാമൻ കൃഷ്ണനാണോ, കൃഷ്ണൻ രാമനാണോ, രാമൻ രാവണനാണോ, രാവണൻ രാമനാണോ ചോദിച്ചാൽ എവിടെ തീരുമാനത്തിലെത്തും? ഒരിക്കലും ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. അതാണ് നമ്മളുടെ ഈ ചോദ്യമേ തെറ്റാണ്. അതുകൊണ്ടാണ് ഉത്തരം കിട്ടാത്തത്. വിധിയാണോ പ്രയത്നമാണോ ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല. വിധിയാണ്. എവിടെ? ദേഹമാണ് ഞാൻ എന്ന് കരുതിയാൽ നിങ്ങളുടെ ജീവിതത്തിനെ സമ്പൂർണമായും വിധി നിയന്ത്രിക്കും. യു ഹാവ് നോ ഫ്രീഡം അറ്റ് ഓൾ. ഏ ഫ്രീ വിൽ ഉണ്ട്, ഐ വിൽ വിൻ എന്റെ ജീവിതത്തിന് ഞാൻ. ഓ പറഞ്ഞോളൂ, ഈ കൈ കുറച്ചു കഴിഞ്ഞാൽ വയർത്താൻ പറ്റില്ല, എങ്ങനെ കിടക്കും? ഐ വിൽ ഓക്കെ, കൈ ഉയർത്താൻ പറ്റില്ല, ആ വില്ലൊക്കെ അവിടെ പോവും. ഇതൊരു ഭ്രമമാണ്. ശരീരത്തിന്റെ മണ്ഡലത്തിൽ ടോട്ടലി ഡെസ്റ്റിനി ഈസ് ഓപ്പറേറ്റിംഗ്, ബിക്കോസ് ബോഡി ഈസ് നോട്ട് യു, ബോഡി ഈസ് നോട്ട് യുവേഴ്സ്, ബോഡി ഡസ് നോട്ട് ബിലോങ് ടു യു. പ്രകൃതി തന്നു, പ്രകൃതി അതിലൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നു, പ്രകൃതി അതിനെ കൊണ്ടുപോകും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഭാഗവതം പറയുന്നു, നമ്മളൊക്കെ ഭഗവാന്റെ കയ്യിൽ കളിപ്പാട്ടങ്ങളാണ്. എന്ന് വെച്ചാലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അയാൾ തുള്ളാൻ വെച്ചാ തുള്ളുക. രാമകൃഷ്ണ പരമഹംസര് വളരെ രസമായിട്ട് പറയും, സാമ്പാറിൽ ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്കൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കാണുമ്പോ അവരൊക്കെ സ്വേച്ഛയുള്ളവരാണെന്ന് തോന്നും. അടിയിലുള്ള തീ ഓഫ് ചെയ്താൽ പൊസുക്കുന്നു പോകും. അതുപോലെയാണ് നമ്മളുടെ തുള്ളലെന്നാണ്. സ്വേച്ഛയുള്ള പോലെയും നമ്മളുടെ കയ്യിലെല്ലാം ഉള്ള പോലെയും ഒക്കെ തോന്നും ശരീരത്തിന്റെ മണ്ഡലത്തില്. പക്ഷേ അല്പം ചിന്തിച്ചാൽ, നമ്മൾ അഹങ്കാരം കൊണ്ടൊക്കെ ചെയ്യാം, എന്തും സാധിക്കും എന്നൊക്കെ പറഞ്ഞാലും കുറെ കഴിയുമ്പോ യു വിൽ ബി അവേക്കൺ ടു ദ ട്രൂത്ത്. യു ആർ ലിമിറ്റഡ്. ലിമിറ്റേഷൻ ഉണ്ട്, ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ളതും അജ്ഞാനമാണ്. പക്ഷെ തൽക്കാലത്തേക്ക് അത് മനസ്സിലാവും. അപ്പൊ ദേഹത്തിന്റെ മണ്ഡലത്തില്, ശരീരത്തിന്റെ മണ്ഡലത്തില് പ്രകൃതിയുടെയാണ് ബോഡി. നമുക്ക് ഇപ്പൊ തന്നെ എത്ര വലിയ ഡോക്ടേഴ്സ് ആവട്ടെ, അവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ഈ ദേഹത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ പിടിയൊന്നുമില്ല എന്നാണ്. വലിയ പിടിയൊന്നുമില്ല, ഇറ്റ് ഈസ് ഇൻസ്ക്രൂട്ടബിൾ. ഈയിടെ തിരുവനന്തപുരത്ത് ഒരാൾ പറഞ്ഞു, അയാൾ ഡോക്ടറുടെ അടുത്ത് പോയി, അത്രേ കുറെ ആയി ഡോക്ടർ ഇങ്ങനെ മരുന്ന് എഴുതി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു, മൂന്ന് മാസമായി, 4 മാസമായി, വർഷങ്ങളായി, എന്നിട്ടും മാറണില്ല. ഡോക്ടറുടെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു, എന്താ ഡോക്ടറെ ഈ സൂക്കേട് മാറുന്നില്ലല്ലോ? പോടാ പോടാ, എനിക്കും അതേ സൂക്കേടാണ്, ഞാനും പോയി കഴിക്കും മരുന്ന് കഴിക്കുക, എനിക്കും അതേ സൂക്കേടാ, എന്ത് ചെയ്യാൻ പറ്റും? ലിമിറ്റഡ്, പരിച്ഛിന്നമാണ് ദേഹത്തിന്റെ മണ്ഡലത്തിൽ. ഇത് പ്രകൃതിയുടെയാണ്. 7-ാമത്തെ അധ്യായത്തിന് ജ്ഞാന വിജ്ഞാന യോഗം എന്നാണ് പേര്. അതിന് സാധാരണ ട്രാൻസ്ലേഷൻ നോളജ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ നോളജ് എന്നാണ് അർത്ഥം കൊടുക്കുന്നത്. ജ്ഞാനം എന്ന് വെച്ചാൽ വെറും ബുദ്ധിയുടെ ജ്ഞാനം, വിജ്ഞാനം എന്ന് വെച്ചാൽ അനുഭവജ്ഞാനം. പക്ഷെ അങ്ങനെയൊന്നും ഫാർഫെച്ച്ഡ് മീനിങ് ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ ഭഗവാൻ വ്യാഖ്യാനിച്ചു ജ്ഞാനം എന്താണ്, വിജ്ഞാനം എന്താണ്. ജ്ഞാനം എന്താണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം, ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന അപരാപ്രകൃതിക്ക് പേരാണ് ജ്ഞാനം. അതായത് ദാറ്റ് വിച്ച് ഈസ് നോൺ. അതായത് അത് മരുഭൂമിയിൽ കാണുന്ന വെള്ളം പോലെയാണ്. നമ്മളുടെ അറിവുകളൊക്കെ അങ്ങനെയാണ്. ഭൂമി ഉരുണ്ടതാണെന്ന് അറിഞ്ഞു, ഭൂമി ഉരുണ്ടതാണെന്ന് അറിഞ്ഞാൽ എനിക്ക് സംതൃപ്തി വരുമോ? ഗുരുത്വാകർഷണ ശക്തി നമ്മളെ ചുവട്ടിലേക്ക് വലിക്കുന്നു എന്നറിഞ്ഞു, ആ അറിവുകൊണ്ട് എനിക്ക് നല്ല സമാധാനം ഉണ്ടായോ? ആറ്റംസ് മോളിക്യൂൾസ് ഒക്കെ നമ്മൾ അറിഞ്ഞു, അറിഞ്ഞതുകൊണ്ട് എനിക്ക് പൂർണ്ണമായ ഒരു തൃപ്തിയോ ശാന്തിയോ? ഇറ്റ് ഡസ് നോട്ട് അഫക്ട് ദ റിയൽ പേഴ്സൺ. അതാണ് അതിന് ജ്ഞാനം എന്ന് പേര്, വെറും ജ്ഞാനം. ഈ ജ്ഞാനം ആവശ്യത്തിലധികം കൂടിയാൽ അത് അത്യധികം നമ്മളെ ദുഃഖിപ്പിക്കും. വെറും ജ്ഞാനം. ജ്ഞാനേശ്വരൻ അമൃതാനുഭവം എന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ ജ്ഞാനം ബന്ധഹ എന്ന് പറയും. ശിവസൂത്രത്തിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ച് ജ്ഞാനം ബന്ധമാണെന്ന്. എന്നുവെച്ചാൽ ജ്ഞാനം എന്ന് വെച്ചാൽ പുറമേക്കുള്ള അറിവ്. അപ്പൊ വിജ്ഞാനം എന്താണ്? വിജ്ഞാനം ഇതിന്റെ സെന്ററില് നിന്നുകൊണ്ട് സ്വയമേവ താൻ ഉണ്ട് എന്ന് അനുഭവിക്കുന്നത് വിജ്ഞാനം. ജ്ഞാനം എന്ന് വെച്ചാൽ അറിയപ്പെടുന്നത് ജ്ഞാനം, വിജ്ഞാനം എന്ന് വെച്ചാൽ അറിയുന്നവൻ വിജ്ഞാനം. ഇത് ഭഗവാൻ ആദ്യമേ ആ അധ്യായത്തിൽ പറഞ്ഞു. ഈ അഷ്ടധാ പ്രകൃതി ജ്ഞാനം, പരാപ്രകൃതി വിജ്ഞാനം. പരാപ്രകൃതി ഇതിന് പുറകിൽ. ദയവ് ചെയ്ത് ഇത് മനസ്സിലായില്ല എന്ന് വിഷമിക്കുകയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കൊന്നും വേണ്ട, ഞാൻ പറയണു അത്രേ ഉള്ളൂ. എവിടെയെങ്കിലും അതിന്റെ ഒരു സെന്റർ പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയാൽ മതി. നിങ്ങൾ മനസ്സിലാക്കുകയേ വേണ്ട. നമ്മള് പുറമേക്ക് കാണുന്ന ഈ പ്രപഞ്ചം അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമഃ. ഈ പ്രപഞ്ചത്തിനെ കാണുന്ന കണ്ണ്, അതിനു പുറകിൽ മനസ്സാകുന്ന കണ്ണ്, അതിനു പുറകിൽ മനസ്സിനെ കാണുന്ന ഒരു കണ്ണുണ്ട്. സ്വപ്നത്തിൽ അനേക ദൃശ്യങ്ങൾ ഉണ്ടാവുന്നു, അതിനെയൊക്കെ ആരോ കണ്ടുകൊണ്ടിരിക്കുന്നു, ഒരു സാക്ഷി. സ്വപ്നവും കഴിഞ്ഞ് സുഖമായി ഉറങ്ങിയപ്പോ സുഖമായി ഉറങ്ങി എന്ന് പറയുന്ന ഒരാളുണ്ട്. എല്ലാറ്റിനും കണ്ണായിരിക്കുന്ന താൻ, ഞാൻ, ആ താൻ ആത്മാവാണ്. അത് ബോധവസ്തു, ശിവം. ആ ബോധം ആണ് ഇവിടെ ജീവഭൂതാം എന്ന് ഭഗവാൻ പറഞ്ഞു. ആ ബോധത്തിന് പേരാണ് വിജ്ഞാനം. അതായത് ഇപ്പൊ നിങ്ങളൊക്കെ ജ്ഞാനം, ഞാൻ വിജ്ഞാനം. നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളെ ഒഴിച്ചുള്ളതൊക്കെ ജ്ഞാനമാണ്, നിങ്ങൾ വിജ്ഞാനമാണ്. ഒന്നുകൂടെ തെളിച്ചു പറയാം. നിങ്ങളൊക്കെ ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്നു, പക്ഷെ ഞാനിപ്പോ കണ്ണടച്ചാൽ നിങ്ങളുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. കണ്ണടച്ചാൽ നിങ്ങൾ എഴുന്നേറ്റ് പോയാൽ എനിക്കറിയില്ല. നിങ്ങളുണ്ട് എന്ന് എനിക്കറിയണമെങ്കിൽ നിങ്ങളെ കാണണം. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഞാൻ കണ്ണടച്ചിരിക്കുമ്പോൾ വർത്തമാനം പറയണം, ഓ അപ്പൊ ഇന്ന ആളുണ്ട്. അല്ലെങ്കിൽ തൊട്ടു നോക്കണം. ഏതെങ്കിലും ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് വേണം നിങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ. അപ്പൊ ഒരു ഇന്റർമീഡിയേഷൻ ഇല്ലാതെ അറിയാൻ പറ്റാത്തതൊക്കെ ജ്ഞാനമാണ്. ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ് നോളജ്, വിഷയജ്ഞാനം. അപ്പോ പക്ഷെ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ എനിക്ക് നോക്കണോ? കണ്ണ് തുറന്നു നോക്കിയിട്ട് ഞാനുണ്ട് എന്നറിയോ? ഒരാള് ഒരു സത്രത്തിൽ പോയി കിടന്നു. മൂന്ന് നാല് പേര് ഒന്നിച്ച് ഡോർമിറ്ററി പോലെ കിടക്കുകയാണ്. അപ്പൊ ഇയാള് കിടക്കുമ്പോ പാന്റ്, സൂട്ട്, ഷൂ ഒക്കെ ഇട്ടിട്ട് കിടക്കുക അത്രേ. അപ്പൊ അയാളോട് അടുത്ത് കിടക്കുന്ന ആള് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ കിടക്കണത്രേന്ന് ചോദിച്ചു അത്രേ. അപ്പൊ അയാൾ പറഞ്ഞു, ഇവിടെ നാലഞ്ചു പേര് കിടക്കുന്നു, രാവിലെ എണീറ്റ ഞാൻ ആരാണെന്ന് എങ്ങനെ അറിയും? കൺഫ്യൂഷൻ ആവില്ലേ? അപ്പൊ എന്നെ അറിയാൻ വേണ്ടിട്ടാ ഷൂ ഒക്കെ ഇട്ടിട്ട് കിടക്കണം. അങ്ങനെ കൺഫ്യൂഷൻ വരുമോ നമുക്ക് എപ്പോഴെങ്കിലും? ഹൗ യു റെക്കഗ്നൈസ് യുവർ സെൽഫ്? ബിക്കോസ് ഐ ആം, ഞാൻ ഉണ്ട്, എനിക്കറിയാം അല്ലേ. അതിന് നോക്കിയിട്ട് കണ്ടുപിടിക്കണ്ട, നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ചിന്തിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സ്വയം ഞാൻ ഉണ്ട് എന്നുള്ളത് എന്റെ അനുഭവമാണ്. എങ്ങനെ അറിഞ്ഞു? മട്ടാഞ്ചേരിയിൽ വെച്ച് തന്നെ ഇത് കുട്ടികളുടെ ഇടയിൽ ഒരിക്കൽ ചോദിച്ചു, എങ്ങനെ അറിഞ്ഞു ഞാൻ ഉണ്ട് എന്ന്? ഒരു കുട്ടി ഒപ്പം തന്നെ പറഞ്ഞു, ഇറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ്. ഞാൻ ഉണ്ട് എന്നുള്ളത് എക്സ്പീരിയൻസ്, അതാണ് വാക്ക്. എക്സ്പീരിയൻസ് എന്ന് പറയണത് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ മാത്രമേ യോജിക്കുകയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പെർസെപ്ഷനാണ്. നിങ്ങളുടെ മുമ്പിൽ സാക്ഷാത് ഭഗവാൻ മുമ്പിൽ വന്ന് ശൂലം പിടിച്ചുകൊണ്ടോ ശംഖചക്ര കഥാപാണിയായിട്ട് നിന്നാൽ പോലും ഇറ്റ് ഈസ് പെർസെപ്ഷൻ, ഇറ്റ് ഈസ് നോട്ട് എക്സ്പീരിയൻസ്. കണ്ണുകൊണ്ടാണ് കാണുന്നത്, കണ്ണു പറ്റിക്കും, മാത്രമല്ല ഈ വന്നത് പോകും. സ്വപ്നത്തിൽ എനിക്ക് എന്തോ ദർശനം കിട്ടിയാൽ അതും പെർസെപ്ഷനാണ്, വരുന്നു പോകുന്നു. പക്ഷെ ഈ കാണുന്നവൻ, അതാണ് വസുദേവർക്ക് കൃഷ്ണൻ മുമ്പിൽ വന്ന ഉടനെ സാക്ഷാത്കാരം ഉണ്ടായി കുറച്ചു നേരത്തേക്ക്. അപ്പൊ വസുദേവർ പറയുന്നു ഭാഗവതത്തിൽ, ആത്മനഃ ദൃശ്യഗുണേഷു സന്നിധി വ്യവസ്യത്തെ സ്വവ്യതിരേകത അബുധ. ആരാണോ തന്നെ മാറ്റി നിർത്തിയിട്ട് ദൃശ്യപ്രപഞ്ചമുണ്ട് എന്ന് പറയണത് അവൻ വിഡ്ഢിയാണെന്ന്. താനില്ലെങ്കിൽ ദൃശ്യപ്രപഞ്ചത്തിനെ ആര് കാണും? അതുകൊണ്ട് കൃഷ്ണ ഈ മുമ്പിൽ നിൽക്കുന്ന രൂപം ഞാനാകുന്ന അനുഭവമണ്ഡലത്തിൽ പ്രകാശിക്കുന്നതാണ്. ഇത് വരും പോകും. യഥാർത്ഥ കൃഷ്ണൻ എന്റെ പുറകിൽ എന്റെ ഉള്ളിൽ ഈ മുമ്പിൽ ജനിച്ച കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുന്നു. വിദിതോസി ഭവാൻ സാക്ഷാത് പുരുഷ പ്രകൃതേ പരഹ കേവല അനുഭവാനന്ദ സ്വരൂപ സർവബുദ്ധി ദൃക്. കേവല അനുഭവാനന്ദം എന്ന് വെച്ചാൽ പ്യുവർ ഇന്റഗ്രൽ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് എന്നുള്ള വാക്ക് പ്രയോഗിക്കാവുന്നത് ഞാൻ എന്നുള്ള അനുഭവത്തിൽ മാത്രമാണ്. ശരീരത്തിൽ പോലും പ്രയോഗിക്കാൻ പറ്റില്ല. നോക്കണം, നിങ്ങളെ മാത്രമല്ല ഞാൻ പെർസെപ്ഷൻ എന്ന് പറയും. എന്റെ ദേഹം തന്നെ എനിക്ക് അനുഭവമല്ല, എന്റെ തന്നെ ശരീരം എനിക്ക് അനുഭവമല്ല, പെർസെപ്ഷനാണ്. ഒരാൾക്ക് കാല് ആംബ്യൂട്ടേറ്റ് ചെയ്ത് എടുത്തു, കാല് മുറിച്ചു കളഞ്ഞിട്ട് ഒരു സൂക്കേട് വരും. അത്ര എന്താ സൂക്കേടിന് പേരെന്ന് വെച്ചാൽ ഫാന്റം ലിംബ് എന്ന് പറയും. അതായത് കാലില്ലാത്ത സ്ഥാനം. ഇവിടെ കാലില്ല, മുട്ടിന് ചുവട്ടല് ചൊറിയൂ അത്രേ. കാലില്ല പക്ഷെ ചൊറിയും. ചൊറിയാൻ പറ്റുമോ? കാലില്ലല്ലോ, എങ്ങനെ ചൊറിയും? ബ്രെയിനിന് ഈ കാല് ഇവിടുന്ന് പോയി കഴിഞ്ഞു എന്നുള്ള മെസ്സേജ് ഇനിയും കിട്ടിയിട്ടേ ഇല്ല. അതുകൊണ്ട് കാൽ ഇല്ല എന്നുള്ളത് ബ്രെയിനിന് അറിയില്ല. ചൊറിയും, ചൊറിയാനും പറ്റാത്തതുകൊണ്ട് മരുന്ന് കഴിക്കണം. അങ്ങനെയൊരു സൂക്കേട്. ചൊറിയാനും പറ്റില്ലല്ലോ, അപ്പൊ മരുന്ന് കഴിക്കണം ആ ചൊറിച്ചൽ മാറാനായിട്ട്. അങ്ങനെ ഒരു സുഖക്കേട്. ഇതെന്തുകൊണ്ട് വന്നു? കാല് ഉണ്ട് എന്നുള്ളത് എന്റെ എക്സ്പീരിയൻസിലില്ല, സെൻസേഷൻ കൊണ്ട് മനസ്സിലാക്കുന്നതാണ് എന്ന് വെച്ചാൽ ദേഹം തന്നെ ഉണ്ട് എന്നുള്ളത് അനുഭവത്തിലില്ല, അഭിമാനത്തിലേ ഉള്ളൂ. ഇന്ദ്രിയം കൊണ്ട് നോക്കണം, സെൻസേഷൻ കൊണ്ടാണ് ശരീരത്തിനെ നമ്മൾ അറിയണത്. ചിലപ്പോ കാല് മരത്ത് പോയാൽ ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയില്ല, സെൻസേഷനാണ്. നമ്മൾ പിടിച്ചു നോക്കിയിട്ട് പിടിച്ച് അമർത്തിയിട്ട് വേണം അതിൽ സെൻസേഷൻ ഉണ്ടാക്കാൻ. അപ്പൊ ദേഹം സെൻസേഷനാണ്. ദേഹബോധം നമുക്കില്ല, ദേഹ അഭിമാനമേ ഉള്ളൂ. ദേഹബോധം ഉണ്ടാവാനേ പറ്റില്ല. ബോധം ദേഹത്തിനുണ്ടാവില്ല, ദേഹത്തിന് ബോധമില്ല, ആത്മാവിന് ദേഹവുമായിട്ട് സമ്പർക്കവുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരുന്നോള, മരണത്തിനെ ഭയപ്പെടുകയേ വേണ്ട. കാരണം എന്താന്ന് വെച്ചാൽ മരിക്കുമ്പോ അറിയുകയില്ല. നമ്മള് നോക്കിക്കൊണ്ടിരുന്നാലേ അറിയുള്ളൂ, അല്ലെങ്കിൽ അറിയില്ല. ചിലപ്പോ കർച്ചീഫ് അപ്പോ പാക്കറ്റ് ഇടുപ്പിൽ വെച്ച കർച്ചീഫ് വീണാ അറിയില്ലല്ലോ. അതുപോലെ മരിക്കുന്ന ആൾക്ക് മരണം നാച്ചുറൽ പ്രോസസ്സാണ്. അതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്, കൗമാരം കഴിഞ്ഞ് യൗവനം വന്നത് നിങ്ങൾക്കറിഞ്ഞില്ല, യൗവനം കഴിഞ്ഞു വാർദ്ധക്യം വന്നത് നിങ്ങൾക്കറിഞ്ഞില്ല. അതുപോലെ തന്നെ ഹേ അർജുന, മരണം വരുന്നതും തനിക്ക് അറിയില്ല, നാച്ചുറലായിട്ട് അത് അങ്ങോട്ട് നടക്കും. ആലോചിച്ച് പേടിക്കാതിരിക്കും.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമശിവായ.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: അതിനു വേണ്ടിയിട്ടാണ് ഈ സോ അരോധി തുടങ്ങി. പക്ഷെ ഇതിന്റെയൊക്കെ ഈ വാക്യങ്ങളുടെ എല്ലാം ദുർവ്യാഖ്യാനങ്ങൾ വേദത്തെ സംബന്ധിച്ച് അങ്ങനെയുണ്ട്. ചില വാക്യങ്ങളെല്ലാം പിൽക്കാലത്ത് വളരെ ദുർവ്യാഖ്യാനം ചെയ്തു, ചില വാക്യങ്ങളെ പിന്നെ കണ്ടില്ല എന്ന് നടിച്ച് അങ്ങനെ. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ചോദ്യം ഇവിടെ വന്നിരിക്കുന്നുകൊണ്ടാണ് ആ കാര്യം പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ പൗരോഹിത്യ മേധാവിത്വം എന്ന് പറയും. പുരോഹിതന്മാര് അങ്ങനെ ചെയ്തു തുടങ്ങി. അതാണ് ഈ കൊടുത്തിരിക്കുന്ന യഥേമാം വാചം കല്യാണിം ആവദാനി ജനേ ബ്രഹ്മരാജന്യാഭ്യ ശൂദ്രായച എന്ന് തുടങ്ങുന്ന ഈ വാക്യം ശുക്ലയജുർവേദത്തിലുള്ളതാണ്. ഇവിടുത്തെ ചോദ്യം ഇതാണ്, ശ്രുതിയിൽ വേദാധ്യയനം ശൂദ്രർക്ക് പോലും വിധിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ശ്രുതിയെ പരമപ്രമാണമായി കരുതുന്ന വേദാന്ത ശാസ്ത്രത്തിന്റെ പ്രമുഖരായ ആചാര്യന്മാരിൽ ഒരാളായ ശ്രീമതി ശങ്കരാചാര്യ സ്വാമികൾ ശൂദ്രർക്ക് വേദ നിഷേധം കൽപ്പിച്ചു എന്നത് യുക്തിഭംഗം ആയില്ലേ? ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശങ്കരാചാര്യർ ഒരിക്കലും ശൂദ്രർക്ക് വേദം നിഷേധിച്ചിട്ടില്ല. ശങ്കരാചാര്യർ ശൂദ്രർക്ക് വേദാധ്യയനം നിഷേധിച്ചിട്ടില്ല. അങ്ങനെ നമ്മളൊരു ആരോപണം ശങ്കരാചാര്യരുടെ പേരിൽ പറയുന്നത് ശരിയല്ല. ശൂദ്രർക്ക് വേദാധ്യയനം പാടില്ല എന്ന് നിഷേധിച്ച സ്മൃതികൾ, അതിനാണ് ശങ്കരാചാര്യർ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത്. അതിന് ശങ്കരാചാര്യർ പ്രമാണമായി സ്വീകരിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ ശങ്കരാചാര്യർ ശൂദ്രൻ വേദം പഠിക്കാൻ പാടില്ല എന്ന് നിഷേധിച്ചിട്ടില്ല. ശൂദ്രന് വേദം പഠിക്കാൻ പാടില്ല എന്നുള്ള സ്മൃതികളെ ഉദ്ധരിച്ചു, ഗൗതമ സ്മൃതി, അത് ശങ്കരാചാര്യർ ഉദ്ധരിച്ചിട്ടുണ്ട്. ശൂദ്രം കേൾക്കുന്ന വേദന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്നുള്ള ആ സ്മൃതിയെ ശങ്കരാചാര്യർ ഭാഷ്യത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശങ്കരാചാര്യർ നിഷേധിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള പ്രമാണങ്ങളെ ശങ്കരാചാര്യർ അംഗീകരിച്ചു എന്നുള്ളതാണ്. അതിനെ പ്രമാണമായി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. അതിനാൽ തന്നെ അപശൂദ്രാദി പ്രകരണവും മറ്റും പ്രക്ഷിപ്തം. എന്തായാലും ഇങ്ങനെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇതിൽ മലയാളം വളരെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, തെറ്റില്ല. ഒരു പെസകം കാണുന്നതിന് ശ്രദ്ധിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ശ്രദ്ധ മതി, മലയാളം ശരിയായിക്കോളും. അപ്പൊ അപശൂദ്ര അധികരണം പ്രക്ഷിപ്തമാണോ എന്നുള്ളതാണ്. നമ്മളിപ്പോ അപശൂദ്രാധികരണത്തിൽ എത്തിയില്ല, എന്നാലും ചോദിക്കുമ്പോൾ സമാനം പറയണമല്ലോ. അപശൂദ്രാധികരണം ഒരു കാരണവശാലും പ്രക്ഷിപ്തമാകാൻ വഴിയില്ല. കാരണം അത് പ്രക്ഷിപ്തമാണെങ്കിൽ അത് പ്രക്ഷിപ്തമാണെന്ന് ആര് പറയണം? ഈ പറയുന്ന പ്രക്ഷിപ്തമെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പിൽക്കാലത്ത് ആരോ അത് എഴുതി ചേർത്താണ്. അങ്ങനെ ആകാനുള്ള ഒരു സാധ്യതയില്ല. എന്തുകൊണ്ട് സാധ്യതയില്ല? കാരണം ഈ അപശൂദ്രാധികരണം എന്ന് പറയുന്നത് ഈ ഉത്തരമീമാംസയിൽ മാത്രമുള്ളതല്ല, പൂർവ്വമീമാംസയിലും ഉണ്ട് അപശൂദ്രാധികരണം. നമ്മളിപ്പോ ഈ ചർച്ച ചെയ്ത ഈ പൂർവ്വമീമാംസ ജൈമിനീയ മീമാംസയിലുമുണ്ട് അപശൂദ്രാധികരണം എന്ന് പറയുന്നു ഒരു ഭാഗം. അവിടെയും ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വേദ അധ്യയനവും വൈദിക കർമ്മങ്ങളുമെല്ലാം അശൂദ്രർക്കാകാമോ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഉപനിഷത്തുകളുടെ പല ഭാഗങ്ങളിലും ഈ വിഷയം വരുന്നുണ്ട്. എല്ലാ ഭാഷ്യകാരന്മാരും ഇത് ശങ്കരാചാര്യർ എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരോ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. മാധവനും രാമാനുജനും എല്ലാവരും അപശൂദ്രാധികരണത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെ ഭാഷയങ്ങളിലും ഇതൊക്കെ മാറ്റി എഴുതിയത് ആരാ ഇത് എഴുതിച്ചേർത്ത്? ഒരാൾ വിചാരിച്ചത് നടക്കുമോ? പലതരത്തിൽ ഈ ബ്രഹ്മസൂത്രത്തെയും മറ്റും വ്യാഖ്യാനിച്ചിട്ടുള്ള വിഭിന്നമായ സിദ്ധാന്തങ്ങൾ രചിച്ചിട്ടുള്ള ഈ ആചാര്യന്മാരുടെ എല്ലാം ഭാഷയത്തിൽ ഏതോ ഒരാള് എവിടെയോ ഇരുന്നു ഇത് എഴുതി ചേർത്തു എന്നൊക്കെ കൽപ്പിക്കുന്നത് അബദ്ധമാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ, അദ്വൈതാചാര്യനായിരിക്കുന്ന ശങ്കരാചാര്യര് എങ്ങനെ ഈ ഒരു കാര്യത്തെ സമർത്ഥിക്കും അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതിന്റെ തകരാറ് ഈ അദ്വൈതം ശരിയായിട്ട് പഠിക്കാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, കലാകൗമുദി വായിച്ച് അദ്വൈതം പഠിക്കുന്നതിന്റെ തകരാറാണ്. ഈ സമ്പ്രദായത്തിലൂടെ അദ്വൈതം പഠിച്ചു വരുന്നവർ, അദ്വൈത സിദ്ധാന്തം ശങ്കരാചാര്യരുടെ കാലത്ത് തുടങ്ങിവെച്ച അധ്യയന അധ്യാപന ക്രമം ഇന്നും നിലനിന്ന് വരുന്നുണ്ട് ഈ മഠങ്ങളിലെല്ലാം. ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠങ്ങളിൽ അതുപോലെയുള്ള മറ്റ് ആശ്രമങ്ങളിൽ അദ്വൈതികൾ ഈ ക്രമത്തിൽ നിന്നും പഠിപ്പിച്ചവരുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് അപശൂദ്രാധികരണം പ്രക്ഷിപ്തമാണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ഈ ലോകത്തൊരിടത്തും നിലവിലില്ല. ഏതെങ്കിലും ഒരു ശങ്കരാചാര്യർ അത് പറയത്തില്ല ഇത് പ്രക്ഷിപ്തമാണ്. പിന്നെ മറ്റുള്ളവർ പറയുന്നതിന് അടിസ്ഥാനമില്ലാതെ പറയുന്നതാണ് ഇത് പ്രക്ഷിപ്തമാണ്. അങ്ങനെ ഒരാൾക്ക് ഇതിലെല്ലാം അങ്ങനെ പ്രക്ഷിപ്തമായി കഴിഞ്ഞാൽ വരുന്ന എന്ന് വെച്ചാൽ പാഠഭേദം വരും. ഇപ്പൊ കാളിദാസാദി കൃതികളിൽ, മഹാഭാരതത്തിൽ, രാമായണത്തിലൊക്കെ പ്രക്ഷിപ്തമുണ്ട്. പ്രക്ഷിപ്തമായ ഭാഗങ്ങളുള്ളതുകൊണ്ട് എന്ത് വരുന്ന രണ്ടു തരത്തിലുള്ള പാഠം കിട്ടും. അപ്പോൾ ചില ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഭണ്ഡാർക്കർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മഹാഭാരതത്തിന്റെ ഒരു നല്ലൊരു എഡിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആശയം മറ്റ് മഹാഭാരതങ്ങളിൽ നിന്ന് ഉണ്ടെന്ന് പറയുന്ന പല ഭാഗങ്ങളും അതിനകത്ത് അവർ ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം പല മഹാഭാരതങ്ങളുടെ പ്രതികൾ, അതിന്റെ കയ്യെഴുത്ത് പ്രതികളും മറ്റുമെല്ലാം കണ്ടെടുത്ത് ഇതിനെ അനേകം പണ്ഡിതന്മാർ കൂടി ചേർന്നിരുന്ന് വളരെ വിശദമായി ചർച്ച ചെയ്ത് ഇത് പിൽക്കാലത്ത് എഴുതി ചേർത്ത്, പല കാലങ്ങളിലായിട്ട് പലരും അത് എഴുതി ചേർത്തു എന്ന് കരുതിയ ഭാഗങ്ങളെല്ലാം അവർ ഒഴിവാക്കി മഹാഭാരതം കുറച്ച് ചെറുതാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അംഗീകരിക്കാം. കാരണം എന്തുകൊണ്ട്? പലതരത്തിലുള്ള പാഠങ്ങൾ ഉള്ളതുകൊണ്ട് ഏതോ ചില പാഠങ്ങൾ പിൽക്കാലത്ത് എഴുതി ചേർത്താണ്. പക്ഷെ ബ്രഹ്മസൂത്രത്തിന് അങ്ങനെ ഒരു പാഠം ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. അതായത് അപശൂദ്രാധികരണം ഇല്ലാത്ത ഒരു ബ്രഹ്മസൂത്രം അങ്ങനെ ഒന്ന് കണ്ടെത്തിയിട്ടില്ല, കണ്ടെത്താൻ ഒക്കത്തുമില്ല. കാരണം അത് പ്രക്ഷിപ്തമല്ലാത്തതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഇത് പ്രക്ഷിപ്തമല്ല എന്ന് പറയുന്ന എന്തുകൊണ്ട്? ഈ ഭാഷ്യം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ നാനാഭാഗത്ത് ഒരേ സമയം അധ്യയന അധ്യാപനം ഇങ്ങനെ നടത്തി വന്നതാണ്. ഒരാളിത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതല്ല, ഓരോ മഠങ്ങളിലും ഇതിങ്ങനെ പഠിക്കുകയും പഠിപ്പിക്കുകയും വന്നു. ഇതെല്ലാം അന്ന് അച്ചടിയില്ല, ഇതെല്ലാം ഓലയിലോ ഭൂർജ പത്രത്തിലോ ഒക്കെ എഴുതി വെച്ചാണ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ മനഃപ്പാഠം ചെയ്തു. അപ്പോൾ ഇതാരെങ്കിലും കൂട്ടിച്ചേർത്താണെങ്കിൽ ഇതിനെല്ലാം കൂടെ ഒരാൾ സംഗ്രഹിക്കണം, ഒരിടത്ത് കൊണ്ടുവരണം, ആരെങ്കിലും ഒരാൾ ഇതിന് തയ്യാറാവണം. അപ്പോൾ ഈ ശിഷ്യപരമ്പരകളിലുള്ള എല്ലാ ബ്രഹ്മസൂത്രങ്ങളെയും സംഘടിപ്പിച്ച് ഒരിടത്ത് കൊണ്ടുവന്നിട്ട് ഒരാളിരുന്ന് ഇതിനെല്ലാം മാറ്റിയെഴുതണം, ഇതെല്ലാം വെട്ടിത്തിരുത്തണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രാമാനുജന്റെയും മാധവന്റെയും ശ്രീശങ്കരന്റെയും എല്ലാം ഇത് വെട്ടിത്തിരുത്തണം, തിരുത്തി ഇങ്ങനെ ഇല്ലാത്ത ഒന്ന് കൊണ്ടുവരണം. അതൊന്നും ഒരിക്കലും ഇന്നത്തെ കാലത്ത് തന്നെ പ്രയാസമാണ്. അന്ന് ഇത്രയും യാതൊരു തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങളോ വാർത്താവിനിമയ സൗകര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് ഇതിനെല്ലാം വെട്ടിത്തിരുത്തി ഈ ബ്രഹ്മസൂത്രത്തെ ഭാരതത്തിന്റെ നാനാഭാഗത്തുമുള്ള എല്ലാ മഠങ്ങളിലും എല്ലാം ഒരേ രൂപത്തിലാക്കുക എന്ന് പറയുന്നു. ശങ്കരാചാര്യ ഇത് എഴുതി വെച്ചിട്ട് പോവുകയല്ല ചെയ്ത്, മഠങ്ങളെ സ്ഥാപിച്ച് അവിടെയുള്ള ആചാര്യന്മാരെല്ലാം ഇത് പഠിപ്പിക്കാൻ ചുമതലപ്പെടുത്തി. അന്നു മുതൽ ഇത് പല പരമ്പരകളിലൂടെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് വരെ സജീവമായി നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് അദ്വൈതം. പോലെ അത് രചിച്ച കാലം മുതൽ ഇന്ന് വരെ സദാ എല്ലാ ദിവസവും ഇങ്ങനെ പഠന പാഠനം നടന്നിട്ടുള്ള വേറെ ഗ്രന്ഥങ്ങൾ അപൂർവമാണ്. മഹാഭാരതമൊക്കെ എഴുതി വെച്ചെങ്കിലും അത് സ്ഥിരം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമില്ല. ആരെങ്കിലുമൊക്കെ വായിക്കുന്നു, മനസ്സിലാക്കുന്നു, പ്രവചനം നടത്തുന്നു എന്നേ ഉള്ളൂ. അദ്വൈതം അങ്ങനെയല്ല. തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ അതിന്റെ അധ്യയന അധ്യാപനം ഈ ഭാരതത്തിൽ മുടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗം അത് പ്രക്ഷിപ്തമാണ്, എഴുതി ചേർത്താണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശുദ്ധ മണ്ഡത്തരമാണ്. അതുകൊണ്ട് ഇത് അങ്ങനെ കൽപ്പിക്കുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് ഇത് പ്രക്ഷിപ്തമാകാൻ ആയെങ്കിൽ അത് ആര് പ്രക്ഷിപ്തമാക്കി, എവിടെ വെച്ചാക്കി, എങ്ങനെ ചെയ്തു എന്നൊക്കെ സമാനം പറയേണ്ടി വരും. അത് പിന്നെ അവർ ഇതിനു വേണ്ടി പറയുന്നതാണ് എന്താണ്, ശങ്കരാചാര്യർ അദ്വൈതം പറഞ്ഞു, സർവവും ബ്രഹ്മമെന്ന് പറഞ്ഞ ആള് എങ്ങനെ ഈ ഉച്ചനീചത്വത്തെ അംഗീകരിക്കുന്ന ഈ ചാതുർവർണ്ണ വ്യവസ്ഥിതിയെ സമർത്ഥിക്കുന്ന ഈ അവശൂദ്രാധികരണം എഴുതി എന്നുള്ളതിന് സമാധാനം കണ്ടെത്താത്തതുകൊണ്ട് പറയുന്ന ഒന്നാണ്. ഈ ശങ്കര പരമ്പരയിൽ ഇന്നും ഒരു സ്ഥലത്തും ഒരാൾ പോലും ഇതിനെ അവശൂദ്രാധികരണം പ്രക്ഷിപ്തമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് ഇത് പഠിപ്പിക്കുന്നില്ല എല്ലായിടത്തും. അല്ലെങ്കിൽ ഏതെങ്കിലും ശങ്കരാചാര്യന്മാരോട് ചോദിച്ചു. അതുമാത്രമല്ല, ഇതിന്റെ ഏറ്റവും പ്രാചീനമായ ബ്രഹ്മസൂത്രത്തിന്റെ വളരെ പ്രാചീനമായ പനയോലയിലും മറ്റും എഴുതി വെച്ചിരിക്കുന്ന ഇത് ഞാൻ നേരിട്ട് കണ്ട് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. അതിലൊന്നിനും അവശൂദ്രാധികരണം ഇല്ലാത്ത ഒരു ബ്രഹ്മസൂത്രം കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടോയെന്ന് അന്വേഷിച്ചു നോക്കിയിട്ടുണ്ട്, ശങ്കരാചാര്യന്മാരോട് ചോദിച്ചിട്ടുണ്ട്, അവരാരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അവശൂദ്രാധികരണം ഇല്ലാത്ത ഒരു ബ്രഹ്മ. ഇത് ശങ്കരാചാര്യ എഴുതി തന്നെയാണ് മൊത്തം ഈ ഭാഷ്യം. അത് ഇത് പ്രക്ഷിപ്തമെന്ന് പറഞ്ഞാൽ ഉപനിഷത്തിലും മറ്റും വരുന്ന ഭാഷ്യഭാഗങ്ങൾ എത്രയോ ഭാഗത്ത് വരുന്നുണ്ട്, ഗീതാഭാഷ്യത്തിൽ വരുന്നുണ്ട്, എവിടെയെല്ലാം വരുന്നുണ്ട്, ഇതിനെ സമർത്ഥിച്ചുകൊണ്ട്, ചതുർവർണ്ണ വ്യവസ്ഥയെ സമർത്ഥിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതെല്ലാം പ്രക്ഷിപ്തമെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ പ്രക്ഷിപ്തമെന്ന് കരുതുന്നതിനുള്ള യാതൊരു തെളിവുകളുമില്ല, മറിച്ച് അതല്ലാന്ന് കരുതുന്നതിനുള്ള ധാരാളം തെളിവുകളുമുണ്ട്. ഈ അതിന് ഏറ്റവും പ്രധാന തെളിവ് അധ്യയന പാരമ്പര്യം തന്നെ. അതുകൊണ്ട് ഇത് ശങ്കരാചാര്യ എഴുതിയത് തന്നെയാണ്. അത് അതിൽ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ എഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ പല വിഡിതങ്ങളും ഇങ്ങനെയുള്ള ആചാര്യന്മാർക്ക് പറ്റാറുണ്ട്. അതിലൊരു വിഡിതമായിട്ട് നമ്മൾ കണക്കാക്കുക, അങ്ങനെയാണ് ഞാൻ കണക്കാക്കുന്നത്, എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളൂ. പിന്നെ അങ്ങനെ സംഭവിച്ചു പോയി എന്നേ പറയാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അദ്വൈത ആചാര്യൻ എന്നുള്ള നിലയ്ക്ക്, അദ്വൈത സിദ്ധാന്തത്തിന്റെ ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് ആചാര്യസ്വാമികളോട് അതുകൊണ്ട് ആർക്കും ബഹുമാനക്കുറവൊന്നും തോന്നേണ്ട കാര്യമില്ല. അദ്ദേഹം അന്ന് സമർത്ഥിച്ച, അദ്ദേഹം സൂത്രനെ നിഷേധിച്ചില്ല, അത് മനസ്സിലാക്കണം. സ്മൃതികളിൽ നിഷേധം ഉണ്ടായിരുന്നു, അതിനെ ശങ്കരാചാര്യർ അതിനെ പ്രമാണമായി സ്വീകരിച്ചു. അപ്പോൾ ശങ്കരാചാര്യർക്ക് മുമ്പ് വന്നിട്ടുള്ള പലരും ഇതിനെ നിഷേധിച്ചിട്ടുണ്ട്. പൂർവ്വമീമാംസയിൽ തന്നെ ഈ വ്യവസ്ഥിതിയെ നിഷേധിക്കുന്ന ആചാര്യന്മാർ വരുന്നുണ്ട്. അവിടുത്തെ അവശൂദ്രാധികരണത്തിൽ അതിനെ നിഷേധിച്ചിട്ട് ജയ്മിൻ സമർത്ഥിക്കുകയാണ് അവിടെ. ഇതിനെ ഈ അവശൂദ്രാധികരണത്തെ അവിടെ സമർത്ഥിക്കുന്നുണ്ട്. അതുപോലെ അപ്പോൾ അതിനെ തുടർന്നാണ് പറഞ്ഞല്ലോ ഇത് ഒറ്റ ശാസ്ത്രമാണ് പൂർവ്വമീമാംസ ഉത്തരമീമാംസ. പൂർവ്വമീമാംസയിലെ അവശൂദ്രാധികരണത്തെ തുടർന്നാണ് ഉത്തരമീമാംസയിലും അവശൂദ്രാധികരണത്തെ രചിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ അതിനനുസരിച്ച് വ്യാഖ്യാനിച്ചു, സൂത്രത്തിനനുസരിച്ച് ഇവിടെ വ്യാഖ്യാനിച്ചു. അത് അതിനെന്തെങ്കിലും നമുക്ക് യുക്തിഭംഗമോ അല്ലെങ്കിൽ അതിൽ കാലോചിതമല്ലാത്ത എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളതിനെ തള്ളിക്കളയുക. അല്ലാതെ ആചാര്യനത് എഴുതിയല്ല എന്ന് പറഞ്ഞു ആചാര്യനെ രക്ഷിക്കാൻ ശ്രമിക്കേണ്ട കാര്യമുണ്ടോ എന്ന കാര്യമാണ് ചിന്തിക്കേണ്ടത്. കാരണം അത് ശരിയല്ലല്ലോ. ഒരാചാര്യൻ എഴുതി വെച്ചത് ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് യോജിക്കാത്തതായിരിക്കാം, അന്നത് യോജിച്ചിരിക്കാം, അതുകൊണ്ട് എഴുതിയായിരിക്കും, അന്നത്തെ കാലത്ത് ശരിയായിരിക്കും. മോക്ഷം കിട്ടുന്നതിന് വരെ ചാതുവർണ്ണയ വ്യവസ്ഥിതി വേണമെന്ന് ശങ്കരാചാര്യ ഉപനിഷത് ഭാഷയത്തിൽ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മാത്രമല്ല പല ഭാഗങ്ങളിലും ഈ വിഷയം വരുന്നുണ്ട്. ഇത് മൊത്തം ഒന്ന് വായിക്കാനും പഠിക്കാനും ഒക്കെ സമയം കണ്ടെത്തണം. എന്നിട്ട് വേണം ഇതിനെക്കുറിച്ച് നമ്മളൊരു തീരുമാനത്തിലെത്താം. ചാന്തോക്യത്തിന്റെ ഒരു ഭാഗമാണ് വളരെ ഇതുപോലെയുള്ള തമാശയുള്ള ഒരു ഭാഗമാണ്. ഒരു ക്ഷത്രിയന്റെ അടുത്ത് ബ്രാഹ്മണൻ ആത്മവിദ്യ പഠിക്കാനായിട്ട് ചെല്ലുന്നു. ചെല്ലുമ്പോൾ ആ ബ്രാഹ്മണനോട് ക്ഷത്രിയൻ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആ ബ്രാഹ്മണനായ ശിഷ്യന് ആ ക്ഷത്രിയന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ഉത്തരം പറയാൻ കഴിയാത്തതുകൊണ്ട് ചോദിച്ചയാൾ നാണിച്ചു പോയിരുന്നു. ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, വ്യാഖ്യാനിച്ചാണ്. കാരണം എന്തുകൊണ്ടാണ്? ചോദിച്ചത് ബ്രാഹ്മണനോടാണ്. ബ്രാഹ്മണനോട് ചോദിച്ചപ്പം ബ്രാഹ്മണൻ ഉത്തരം പറയാത്തതുകൊണ്ട് ചോദിച്ച ആളിന് ലജ്ജ വന്നു. കാരണം ഉത്തരം പറയാത്ത ആളിനുള്ള കുറ്റം ചോദ്യം ചോദിച്ച ആളിനാണ് കുറ്റം. ഇങ്ങനെയൊക്കെയുള്ള വളരെ രസകരമായ ചില വ്യാഖ്യാനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആചാര്യസ്വാമികൾ അംഗീകരിച്ചിരുന്ന ആ വ്യവസ്ഥിതി, ചാതുർണ വ്യവസ്ഥിതിയിൽ ബ്രാഹ്മണനാണ് ശ്രേഷ്ഠം. ക്ഷത്രിയൻ ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് പോയി വിദ്യ പഠിച്ചു കഴിഞ്ഞാലും ഗുരുസ്ഥാനം ബ്രാഹ്മണനല്ല ക്ഷത്രിയനാണ് എന്ന് തന്നെ ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഉപനിഷത് ഭാഷയത്തിൽ. അതായത് ഒരു ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് പോയി വിദ്യ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഗുരുവായിരിക്കുന്നത് പഠിച്ച അയാൾ ബ്രാഹ്മണനല്ല, മറിച്ച് പഠിച്ച ബ്രാഹ്മണനായിരിക്കും ഗുരു, പഠിപ്പിച്ച ക്ഷത്രിയനല്ലെന്നാണ്. കാരണം ബ്രാഹ്മണനാണ് ഗുരുത്വം, സ്മൃതി മനുസ്മൃതിയിലും മറ്റും പറയുന്നുണ്ട്. അതായത് ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് പോയി വിദ്യ പഠിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന ആളല്ല ഗുരു, പഠിച്ച ആളാണ് ഗുരു എന്നാണ്. ഇത് ആചാര്യസ്വാമികളുടെ ഭാഷയത്തിൽ എഴുതിയിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ സ്മൃതികളിലും മറ്റും വരുന്നതുകൊണ്ടാണ്. ഭൂതം സ്മൃതി, യാജ്ഞവൽക്കിയ സ്മൃതി, മനുസ്മൃതി പോലെയുള്ള സ്മൃതികളിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പരാമർശിക്കുന്നതുകൊണ്ട് ആചാര്യസ്വാമികൾ അതിനെ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്വൈതത്തിന്റെ ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് ആചാര്യസ്വാമികളോട് എനിക്ക് ബഹുമാനക്കുറവൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. ഇതൊരു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ വിഷയം എന്ന് പറയുന്ന അദ്വൈതമല്ല, ഇത് സാമൂഹ്യ ശാസ്ത്രമാണ്. അതിൽ ആചാര്യസ്വാമികൾക്ക് ദീർഘവീക്ഷണം ഇല്ലാതെ പോയി എന്ന് കരുതുന്നത് കൊണ്ട് ദോഷമില്ല. കാരണം ഈ സർവജ്ഞൻ എന്ന് പറയുന്നതിന് ഉള്ള അർത്ഥം അത്രയേ ഉള്ളൂ. സർവജ്ഞത്വം എന്ന് പറയുന്നതിന് അതുകൊണ്ടാണ് പറഞ്ഞത് ഈശ്വരന് മാത്രമേ സർവജ്ഞത്വം ഉണ്ടാവൂ, ജീവന്മാർക്കൊന്നും സർവജ്ഞത്വം ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത്. അപ്പൊ അത്ര ഒരു ദീർഘവീക്ഷണം ഇല്ലാതിരുന്നത് അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഭാവി കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ധാരണകൾക്ക് പൊരുത്തക്കേടുകൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്. ഇതിനെക്കുറിച്ച് ശരിയായ ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആചാര്യസ്വാമികൾക്ക് അദ്വൈത ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോട് ബഹുമാനക്കുറവ് തോന്നേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് അറിയാത്തൊരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അബദ്ധം പറ്റി എന്ന് കരുതാം. അത് ആർക്കും പറ്റും. നമ്മൾ ആര് പറയാൻ പോയി കഴിഞ്ഞാലും അല്ല, ഏത് ജീവന്മാരും അത് പറയാൻ പോയി കഴിഞ്ഞാലും ഒരു അബദ്ധം വരും. അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു വേദവാക്യത്തിൽ ശൂദ്രനും വേദാധ്യയനമാകാം എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതും വളരെ ചർച്ചയാവശ്യമുള്ളതുമായ ഒരു വിഷയമാണ്. അപ്പോൾ ശൂദ്രൻ എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ശൂദ്രനാണെങ്കിൽ അയാൾ വേദം അധ്യയനം ചെയ്യുന്നതിന് യോഗ്യനല്ലല്ലോ. അപ്പൊ പിന്നെ ശൂദ്രന് വേദാധ്യയനമാകാമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് എന്നതിനെ ചോദിക്കും. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ശുചിത്വം മറ്റും ഇല്ലാത്തവനാണ്. അപ്പൊ അവനെങ്ങനെ വേദാധ്യയനത്തിന് അധികാരിയാവും? ഇവിടെ പറയുന്ന ശൂദ്രന് വേദാധ്യയനമാകാമെന്നാണ്. അപ്പൊ ഇവിടെ ശൂദ്രൻ എന്ന് പറയുന്ന ആരെ? ഗുണകർമ്മങ്ങൾക്കനുസരിച്ചവനല്ല, പഴയ രീതിയിൽ വർണ്ണ വിഭജനമനുസരിച്ച് ശൂദ്രൻ എന്നുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരെയാണ്. അപ്പൊ അവർക്കും വേദാധ്യയനം വിധിച്ചിരിക്കുന്നു ഇതിൽ എന്നാണ്. അപ്പൊ ശൂദ്രൻ എന്ന് പറയുന്നത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണെങ്കിൽ ദാസ്യവൃത്തി ചെയ്യുന്നവനാണ്. അവന് ദാസ്യവൃത്തി ചെയ്യാനേ ഉള്ളൂ. അവന് വേദം പഠിക്കുന്നതിനുള്ള ബുദ്ധിയും ശേഷിയൊന്നും കാണത്തില്ല. അവന് പിന്നെ വേദം വിധിക്കേണ്ട കാര്യമുണ്ട് ഇന്നല്ലോ. അപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള അല്ല, ജന്മം കൊണ്ട് തന്നെ ശൂദ്രനായവനും അവന് വേദം പഠിക്കാവുന്നതാണ്. ഈ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ചാതുവർണ്ണ്യം എന്ന് പറയുന്നത് നമ്മുടെ മഹാഭാരതത്തിലും മറ്റും പറയുന്നുണ്ടെങ്കിലും അതൊരിക്കലും പ്രായോഗികമായി ഭാരതത്തിൽ ഒരിക്കലും നടപ്പിലാകാത്ത ഒരു കാര്യമാണ്. ഒരിക്കലും നടപ്പിലായിട്ടില്ല. അതൊരാശയം മാത്രമാണ്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ചാതുർവർണ്ണിയം എന്ന് പറയുന്നു. അതൊരിക്കലും നടപ്പിലായിട്ടില്ല. ഒരിക്കലും അത് നടപ്പിലാക്കാൻ പറ്റത്തുമില്ല. എന്തുകൊണ്ട്? നമ്മൾ പുരാണങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് നോക്കുക. അത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഒരിടത്തും ബ്രാഹ്മണനിൽ നിന്നോ ക്ഷത്രിയനിൽ നിന്നോ ഒന്നും പറയുന്നില്ല. മഹാഭാരതത്തിലും മറ്റുമൊക്കെ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഗുണകർമ്മം അനുസരിച്ചാണ്. ഒരുപാട് ഭാഗങ്ങളിൽ അത് പറയുന്നുണ്ട്. ശാന്തി പർവ്വത്തിൽ തന്നെ അത് വരുന്നുണ്ട്. പക്ഷെ പറയുന്നുണ്ടെങ്കിൽ അതൊരു ആശയം എന്നുള്ള നിലയ്ക്ക് നിലനിന്നിട്ടുള്ളൂ. അല്ലാതെ സമൂഹത്തിൽ അതൊരു വ്യവസ്ഥിതിയായി ഒരിക്കലും വന്നിട്ടില്ല. ഒരു ഉദാഹരണം മാത്രം പറയാം. ദ്രോണാചാര്യർ, അദ്ദേഹത്തിന്റെ പണി എന്തായിരുന്നു? യുദ്ധം ചെയ്യിക്കുക ചെയ്യുക, അതായിരുന്നു പണി. പക്ഷെ അദ്ദേഹത്തിന് ഒരിടത്തും ക്ഷത്രിയനെന്നും മഹാഭാരതത്തിൽ പറഞ്ഞിട്ടില്ല, മറിച്ച് ബ്രാഹ്മണൻ എന്നാ പറഞ്ഞിരിക്കുന്നു. എവിടെയെങ്കിലും മഹാഭാരതത്തിൽ ദ്രോണാചാര്യരെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണെങ്കിൽ ദ്രോണാചാര്യരെ ഒരിക്കലും നമുക്ക് ക്ഷത്രിയനെന്ന് പറയാൻ പറ്റത്തില്ല, ബ്രാഹ്മണെന്ന് പറയാൻ പറ്റത്തില്ല, ക്ഷത്രിയനെന്നേ പറയാൻ പറ്റൂ. അവസാനം യുദ്ധം ചെയ്താൽ മരിക്കുന്നത്, ബ്രാഹ്മണൻ യുദ്ധം ചെയ്തല്ലോ മരിക്കേണ്ടത്. പക്ഷെ അവിടെ യുദ്ധം ചെയ്താൽ മരിക്കുന്നു. പക്ഷെ ദ്രോണരെ എന്തു പറയുന്നു? മഹാഭാരതത്തിൽ എവിടെ നോക്കിയാലും ഒരിടത്തും ദ്രോണരെ ക്ഷത്രിയനെന്ന് പറയത്തില്ല. ക്ഷാത്രകർമ്മമാണ് ചെയ്തത്, ബ്രാഹ്മണനെ പറയത്തുള്ളൂ. ഇതൊന്നും പറയാതിരിക്കുന്ന നല്ല, എന്നാലും എന്നെ കൊണ്ട് പറയിക്കുന്നോണ്ട് ഞാനിത് പറയുകയാണ്. വേണമെന്നും പറഞ്ഞ് പറയുന്നതല്ല. പറയിച്ചാൽ പിന്നെ പറയാതിരിക്കുന്ന എങ്ങനെ? വിദുരരെ നോക്കുക. വിദുരര് ജ്ഞാനിയാണ്. ആദ്യന്തം യുദ്ധം തന്നെ ഉപേക്ഷിച്ചയാളാണ്, യുദ്ധം ത്യജിച്ചയാളാണ്. പക്ഷെ വിദുരരെ മഹാഭാരതത്തിൽ ഒരിടത്തും ബ്രാഹ്മണൻ എന്ന് പറയത്തില്ല, മറിച്ച് ശൂദ്രൻ എന്നേ പറയത്തുള്ളൂ. എവിടെയെങ്കിലും മഹാഭാരതത്തിൽ വിദുരനും ബ്രാഹ്മണൻ എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മജ്ഞാനമുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ആ പട്ടികയിലേക്ക് വരുമ്പോൾ, ജാതി തിരിച്ചുള്ള പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് ശൂദ്രന്റെ പട്ടികയിലാണ് വിദുരനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഓരോരുത്തരെയും നോക്കുക മഹാഭാരതത്തിൽ. അപ്പോൾ അന്നത്തെയും വിഭജനമനുസരിച്ച് ഇങ്ങനെ ഒരു ആശയം പറയുന്നുണ്ടെങ്കിലും രണ്ട് ആശയങ്ങളും നിലനിന്നിരുന്നു. ജന്മം കൊണ്ടുള്ള ജാതി, കർമ്മം കൊണ്ടുള്ള ജാതി. ഈ രണ്ട് ആശയങ്ങളും നിലനിന്നിരുന്നുവെങ്കിലും പ്രായോഗികമായി നടപ്പിലായിരുന്നത് ജന്മം കൊണ്ടുള്ള ജാതിയാണ്. സ്മൃതികളെല്ലാം അതിനനുസരിച്ചാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ഗുണകർമ്മങ്ങൾക്കനുസരിച്ചല്ല. പക്ഷെ ഇത് ഇതിലെന്തെങ്കിലും യുക്തിക്ക് നിരക്കാത്തത് ഇതിൽ കാണും, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിന് യോജിക്കാത്തതൊക്കെ കാണും. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ മാറ്റാം, അതൊക്കെ വേറെ കാര്യം. പക്ഷെ പണ്ട് എന്താ പറഞ്ഞിരുന്നത് എന്നുള്ളതിന് നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യം ഇല്ല. അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തെങ്കിലും ന്യൂനതയാണെങ്കിൽ ആ ന്യൂനത അംഗീകരിക്കുക. ന്യൂനതകളെയൊക്കെ നമ്മൾ വെള്ളപൂശേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാനിതൊക്കെ വായിച്ചു നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് പറയുന്നത്? ഉള്ളത് ഉള്ളതുപോലെ പറയുക, മനസ്സിലാകുന്ന കാര്യങ്ങൾ, വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അത് ഉള്ളതുപോലെ തന്നെ പറയുക. അതിനെന്താ ദോഷം വരുന്നു? അതെന്തെങ്കിലും ആശ സംസ്കാരത്തിന് അതുകൊണ്ടുള്ള ദോഷമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അത്തരം ദോഷങ്ങൾ, ഇനി ആ ദോഷങ്ങൾ വരാതിരിക്കുന്നതിന് ആശയം അതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ആ ദോഷങ്ങൾ കടന്നു വരും. അതുകൊണ്ട് അത് കടന്നു വരാതിരിക്കുന്നതിനും അതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വേദത്തിന്റെ കാലത്തിൽ ഇന്നുള്ള ഗവേഷകന്മാർ പറയുന്ന അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. ചാതുർവർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഉച്ച നീതിത്വങ്ങളൊന്നും ഇല്ലായിരുന്നു. വേദം എല്ലാവർക്കും പഠിക്കാമായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് വേദം പഠിക്കാമായിരുന്നു, സ്ത്രീകൾക്ക് ഗായത്രി ജപിക്കാമായിരുന്നു, യാഗവും മറ്റും ചെയ്യാമായിരുന്നു, സ്ത്രീകൾക്ക് സന്യാസമാകാമായിരുന്നു. അതെല്ലാം ശങ്കരാചാര്യർ ബ്രഹ്മസൂത്രത്തിൽ തന്നെ പറയുന്നു. വാചക്നവി തുടങ്ങിയ, മൈത്രേയി തുടങ്ങിയവരുടെയൊക്കെ കാര്യം പറഞ്ഞിട്ട് സ്ത്രീക്ക് സന്യാസത്തിനൂടെ അധികാരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് സ്മൃതികൾക്ക് പ്രാബല്യം വന്ന ഒരു കാലം വന്നപ്പോൾ ഇതെല്ലാം തിരിച്ചു. അതാണ് പൗരോഹിത്യ മേധാവിത്വം എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ ചില വ്യക്തികൾ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് പല നിയമങ്ങളും പിന്നീട് ഉണ്ടാക്കി. ആ നിയമങ്ങൾ ഉണ്ടാക്കി ചേർത്തതാണ് മനുസ്മൃതിയിലും, എന്നുവെച്ചാൽ നമ്മൾ ഇന്ന് കാണുന്ന മനുസ്മൃതി. ആ മനുസ്മൃതിയിലും ഇങ്ങനെ ഇത്തരത്തിലല്ലാത്തൊരു മനുസ്മൃതി ഉണ്ടെങ്കിൽ മനുനാ യതുക്തം തദ്ഭൈഷജം, ശങ്കരാചാര്യർ പറയുന്നതാണ് മനു എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് മരുന്നാണ്. എന്നുവെച്ചാൽ അതിന് പിന്നെ യാതൊന്നും നമുക്ക് കളയാനില്ലെന്നാണ്. പക്ഷെ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾക്ക് കിട്ടുന്ന മനസ്മൃതി
4: ഓം നമശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമശിവായ.

ಸಮಾನಾನಿ ಭಾಷೆ ಸುಖಿತ್ತ ದುಃಖತ್ವಾದಿ ದರ್ಶನ ನೀಡಿದೆ ನೆನಪಿದೆ ದೇವ ದುಃಖೇನು ಬಹಿರಿಸಿದೆ ಪ್ರತ್ಯಕ್ಷಾದಿ ವಿರೋಧ ದೈತ್ಯಮಿತಿ ನ ಉಪಾಧ್ಯಾಶ್ರಯ ಜನಿತ ವಿಶೇಷ ಕ್ಷೇತ್ರ ಪ್ರತ್ಯಕ್ಷಾದಿ ನ ದೃಷ್ಟೇ ದೃಷ್ಟಾರಂಭಸ್ಯ ವಿಜ್ಞಾಧಾರಮರೀತಿಯನ್ನು ವಿಧಾನೀಯ ಅವಿಜ್ಞಾತಂ ವಿಜ್ಞಾತ ಇತ್ಯಾದಿ ಸದಿಭ್ಯೂ ಆತ್ಮವಿಷಯಂ ವಿಜ್ಞಾನ ಅನುಗ್ರಹಣ ಚರ್ಚೆಯದು ಕಿಂತರ್ಹಿ ಬುದ್ಧಿ ಆದಿ ಉಪಾಧಿ ಆತ್ಮಪ್ರತಿಚ್ಛಯ ವಿಷಯಮೇವ ಸುಖಿತೋಹಂ ದುಃಖಿತೋಹಂ ಇತ್ಯಮಾದಿ ಅಹಂ ಸುಖಿ ಇನ್ನು ಮತ್ತುಳ್ಳ ಅನುಭವ ಇನ್ನು ದುಃಖಿಯಾಣ ಸುಖಿಯಾಣ എങ്കിൽ അഹം എന്നുള്ള അനുഭവം ഈ അനുഭവം ആത്മാവിനെയാണ് ബോധിപ്പിക്കുന്നത്. അങ്ങനെയാണെന്നാണ് സാധാരണങ്ങളുടെ അനുഭവം. ഞാൻ എന്ന് പറയുന്നത് തന്നെ ബോധിപ്പിക്കുന്നു. അത് ശരീരം അല്ല, കാരണം എൻ്റെ ശരീരം എന്നിട്ട് ശരീരത്തെ കുറിച്ച് പറയും. അപ്പം അഹം എന്ന് പറയുന്നത് ഈ ശരീരത്തിനെയും അനുഭവിക്കുന്നു, മനസ്സിനെ, സുഖദുഃഖങ്ങളെ, സുഖി ദുഃഖി ഇതിനെയൊക്കെ അനുഭവിക്കുന്നവനെ ബോധിപ്പിക്കുകയാണ്. സുഖ്യഹം, ഞാൻ സുഖിയാണ്, ദുഃഖ്യഹം. അങ്ങനെ സുഖിയും ദുഃഖിയുമായിരിക്കുന്ന ആര്? ശരീരമെന്നാണ്. സുഖദുഃഖങ്ങളെല്ലാം മനസ്സിലാണ്. അപ്പൊ സുഖിയും ദുഃഖിയുമായിരിക്കുന്ന ഞാൻ ആത്മാവ്, അതാണ് തൻ്റെ സ്വരൂപം. തൻ്റെ സ്വരൂപം അഹംബുദ്ധിക്ക് വിഷയമായിരിക്കുന്നു. അല്ലെങ്കിൽ അഹമെന്ന ബുദ്ധിയിലൂടെ ആരെയാണോ അറിയുന്നത് അതാണ് തൻ്റെ സ്വരൂപം, അല്ലെങ്കിൽ അതാണ് ആത്മാവ്. അതുകൊണ്ട് ആത്മാവ് വിഷയമാണ്, ആത്മാവ് ജ്ഞാനത്തിന് വിഷയമാണ് എന്ന് അതല്ലെന്നാണ് ഇവിടെ പറഞ്ഞത്. അതല്ല, ശരീരത്തെ അറിയുന്നത് ഞാൻ, സുഖത്തെയും അറിയുന്നത് ഞാൻ. സുഖത്തെ അറിയുന്നതുകൊണ്ടാണ് ഞാൻ സുഖി എന്ന് പറയുന്നത്. പക്ഷെ സുഖത്തെ അറിയുന്നവനായ ഞാൻ, ആ ഞാൻ എവിടെയാണ് അനുഭവപ്പെടുന്നത്? അതാണ് ആത്മാവ്. ഞാനെന്ന അനുഭവം എവിടെയാണോ പ്രതിഫലിക്കുന്നത്, ഒരു പ്രതിഫലനം പോലെ. അതെന്തിൻ്റെ പ്രതിഫലനമാണ്? ബോധത്തിൻ്റെ, അറിവിൻ്റെ പ്രതിഫലനം. ഏതൊരറിവിൻ്റെ പ്രതിഫലനം അതിനെ സാക്ഷി എന്ന് പറയും. എന്തുകൊണ്ട് ഞാൻ തന്നെ ആയിക്കൂടെ ആത്മാവ്, തൻ്റെ സ്വരൂപം, അതിനപ്പുറം പിന്നീട് അതിൻ്റെ പിന്നിലൊരു സാക്ഷിയെ എന്തിനു സ്വീകരിക്കണം? അതെന്നാണ് ഇവിടെ പറയുന്നത്. ഇന്ന് ഹൃദയ സാക്രിയാം ദുഃഖി സാക്ഷിതാക്ക വികാരണ. സുഖം അല്ലെങ്കിൽ ദുഃഖം അനുഭവിച്ചിട്ടാണ് സുഖി ദുഃഖി എന്ന് പറയുന്നത്. സുഖി ദുഃഖി, ഞാൻ സുഖമുള്ളവനാണ്, ദുഃഖമുള്ളവനാണ്. ഈ അനുഭവം ഒരു വികാരമാണ്. അവിടെ ഞാൻ അനുഭവിക്കുന്നവനുണ്ട്, അനുഭവിഷയമായ സുഖം അല്ലെങ്കിൽ ദുഃഖമുണ്ട്. അനുഭവിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി നടക്കുന്നു. ഇത്രയുണ്ടെങ്കിൽ അത് വികാരമോ? അതൊരു മാറ്റമോ? അനുഭവത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റം, അന്ധകരണത്തിലെന്നോ അനുഭവത്തിലെന്നോ പറയും. മാറ്റത്തെയാണ് വികാരം എന്ന് പറയുന്നത്. അത് സുഖമായിരിക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ ദുഃഖമായി മാറുന്നു എന്നാണ് പറയുന്നത്. അത്ര ഒരു വികാരം കൂടാതെ ഇന്നാകൃത്തെ വിക്രിയം സുഖീസ്യ, അങ്ങനൊരു അനുഭവം ഉണ്ടാകത്തില്ല. ആന്തരികമായൊരു വികാരം, ഒരു പരിണാമം, ഒരു മാറ്റം, ആ മാറ്റം സംഭവിക്കാതെ നമുക്ക് സുഖാനുഭവം ഉണ്ടാകത്തില്ല, ദുഃഖാനുഭവം ഉണ്ടാകത്തില്ല. അതിന് എത്ര വലിയ സുഖാനുഭവമായാലും ശരി, ആത്മാനന്ദമാണെന്ന് പറഞ്ഞാലും ശരി, നിങ്ങളൊരു സുഖത്തെ അനുഭവിക്കുന്നു അല്ലെങ്കിൽ ദുഃഖത്തെ അനുഭവിക്കുന്നുണ്ടോ, അതൊരു വികാരമാണ്, ഒരു മാറ്റമാണ്, അറിവിൽ സംഭവിക്കുന്ന വികാരം. അന്ധകരണത്തിൻ്റെ പരിമാണം എന്ന് പറയാതെ, അല്ലെങ്കിൽ അറിവിൻ്റെ ഒരു പ്രതിഫലനം. സൂര്യന് നാനാതരത്തിലുള്ള പ്രതിഫലനങ്ങൾ, ദർപ്പണം, ജലം തുടങ്ങിയ സ്വച്ഛമായ സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത് പോലെ അറിവിൻ്റെ ഒരു പ്രതിഫലനം സുഖം ബുദ്ധി. അവിടെ സൂര്യന് പ്രതിഫലിക്കുന്നതിന് സ്വച്ഛ തലം വേണം. അതുപോലെ ഇവിടെ പ്രതിഫലിക്കുന്നത് ആ ചൈതന്യ പ്രതിഫലനത്തിന് അന്ധകരണമാണ് ഉപാധി, അത് വികാരമാണ്. പക്ഷെ വികാരത്തെയും ഗ്രഹിക്കുന്നു, സുഖി എന്നുള്ള വികാരത്തെയും ദുഃഖി എന്നുള്ള വികാരവും എവിടെയാണ് പ്രതിഫലിക്കുന്നത്? എന്തിനെ ആശ്രയിച്ചിട്ടാണ് പ്രതിബിംബം നിൽക്കുന്നത്? കേവലം പ്രതലത്തെ ആശ്രയിച്ചിട്ടാണോ? ബിംബത്തെ ആശ്രയിച്ചിട്ടാണ്?
അവിടെ ബിംബത്തിന്റെ ധർമ്മങ്ങളാണ് കാണുന്നത്, പ്രതിബിംബത്തിൽ കാണുന്നത് ബിംബധർമ്മങ്ങളാണ്. അതുപോലെ ഇവിടെ എന്താണ് അനുഭവം? ബിംബധർമ്മം, അതാണ് പ്രതിബിംബത്തിൽ കാണുന്നത്. സുഖം ദുഃഖം, സുഖി ദുഃഖി എന്നുള്ള അനുഭവത്തിൽ കാണുന്നു. ആ ബിംബധർമ്മത്തിൽ മാറ്റങ്ങൾ കാണുന്നു, പ്രതിബിംബത്തിൽ ചലനങ്ങളെല്ലാം കാണുന്നുണ്ട്. ഉപാധി ചലിച്ചാൽ പ്രതിബിംബം ചലിക്കും, അതുകൊണ്ട് ഉപാധിയുടെ ചലനമാണ്, ഉപാധിയുടെ പരിണാമമാണ് സുഖദുഃഖങ്ങൾ. ആ ഉപാധിയിലുള്ള ചിച്ഛായ ചിത് പ്രതിബിംബം, അതിനും ആ ചലനം വരുന്നു. വരുന്നതുകൊണ്ടാണ് അവിടെ സുഖം ദുഃഖം അനുഭവം ഉണ്ടാകുന്നത്. അതിന് ചൈതന്യം, ശുദ്ധമായ ചൈതന്യത്തിന് അതിനോട് വരുന്ന താതാത്മ്യം, അതുകൊണ്ടാണ് സുഖദുഃഖ അനുഭവം വരുന്നത്. വാസ്തവത്തിൽ എന്താണ് അതിന്റെ പിന്നിലുള്ള ചൈതന്യം? അത് സാക്ഷിയാണ്. അതിന് വികാരങ്ങളില്ല. അതിനും വികാരം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനെ അറിയാൻ വേറൊരാൾ വേണം, അതിനെ അറിയാൻ വേറൊരാൾ വേണം, അങ്ങനെ ഇതങ്ങനെയല്ല. അനുഭവം എന്താണ്? സ്വദുഃഖാദികളുടെ അനുഭവം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു, അത് മാറിക്കൊണ്ടിരിക്കുന്നു. മാറുന്നതിൻ്റെ ഒരാശ്രയം പോലെ, എന്തിനെ ആശ്രയിച്ചാണ് മാറുന്നത്? അത് ബോധം. അതിനെ ആശ്രയിച്ച് മാറുന്നു, അത് നിർവികാരിയാണ്. അതാണ് പറയുന്നത് ധീ വിക്രിയ സഹസ്രാണ. ധീ വികാരങ്ങൾ, ബുദ്ധിവികാരങ്ങൾ, ആഭാസസഹിതമായ ബുദ്ധി, അതിൻ്റെ മാറ്റം, പ്രതിബിംബസഹിതമായ ജലം, അതിന് കാറ്റുകൊണ്ട് ചലനം വരുന്നു. അതുപോലെ ആഭാസസഹിതമായ ബുദ്ധി, ബുദ്ധി വിക്രിയ സഹസ്രാണ്, അതിങ്ങനെ നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നു. അതിന് സാക്ഷി അതെവിടെയാണോ സംഭവിക്കുന്നത് എന്ന്. നമ്മൾ സാറിന് സാക്ഷി എന്ന് പറയുമ്പോൾ ഒരു പ്രവൃത്തി കാണുന്നതാണ്, ആ പ്രവൃത്തിയിൽ നിന്നും മാറി നിന്നു. സാക്ഷി അധികം ഇടപെടാൻ പാടില്ല, രണ്ടുപേര് വഴക്കുണ്ടാക്കി. മൂന്നാമതൊരാൾ കാണുന്നു, കാണുന്നവൻ സാക്ഷി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സാക്ഷിയായി? അതിന് കക്ഷിയല്ല, ഉപാധിയും പ്രതിയും. ആ പ്രവർത്തനത്തിൽ നിന്നും അയാൾക്ക് യാതൊരു പങ്കുമില്ല, പക്ഷെ അയാളുടെ മുമ്പിൽ നടക്കുന്നു. അതുപോലെ സാക്ഷിക്ക് സുഖദുഃഖാദി വികാരങ്ങളിൽ ഒരു പങ്കുമില്ല, എന്നാൽ ആ സാക്ഷിയുടെ പ്രകാശത്തിൽ ഇതെല്ലാം നടക്കുന്നു. എങ്ങനെയാണോ സൂര്യൻ്റെ പ്രകാശത്തിൽ നാമരൂപങ്ങളെല്ലാം പ്രകാശിക്കുന്നത്, അനുഭവപ്പെടുന്നത്, വിവിധ വർണ്ണങ്ങൾ ഒരു പ്രകാശത്തിൽ അനുഭവപ്പെടുന്നു, രക്തപീതാദി വർണ്ണങ്ങൾ, രൂപങ്ങൾ, നാനാകൃതികളെല്ലാം പ്രകാശത്തിനതുമായിട്ട് എന്താ ബന്ധം? പ്രകാശത്തിനതുമായിട്ട് ബന്ധമില്ല. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ അതെല്ലാം വിഷയമാകുന്നു, ബുദ്ധിക്ക് വിഷയമാകുന്നു, അല്ലെങ്കിൽ ചക്ഷുരേന്ദ്രിയത്തിന് വിഷയമാകുന്നു. അതുപോലെ സാക്ഷിക്ക് സാറിന് വഴക്ക് കൂടുമ്പം കാണുന്നവനത് നോക്കണമെന്ന ഒരു ജോലിയുണ്ട്, അവനത് കാണുന്നു. അവൻ്റെ ചക്ഷുരേന്ദ്രിയം പ്രവർത്തിക്കുന്നു, അവനതിനെ ഗ്രഹിക്കുന്നു, ഇത് വാദി ഇന്നയാളാണ്, പ്രതി ഇന്നയാളാണ് എന്നെല്ലാം ഗ്രഹിക്കുന്നു. ഇവിടെ സാക്ഷിക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെ കേവലം ദർശനം, അത് മാത്രം സംഭവിക്കുന്നു. നിൽക്കുന്ന വികാരങ്ങൾക്ക് ദർശനം മാത്രം, എന്നുവെച്ചാൽ വികാരങ്ങളുടെ പ്രകാശം മാത്രം സാക്ഷിയിലൂടെ സംഭവിക്കുന്നു. അതിന് സാക്ഷി

ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെ പ്രകാശിപ്പിക്കുന്നവനായി നിൽക്കുന്ന സാക്ഷി അഹം, ആ സാക്ഷിയാണ് താൻ. സാക്ഷിയാണ് താനെന്ന് പറയുന്ന ആരാണ്? ഈ ധീവിക്രിയകളാണ്. ധീവിക്രിയയ്ക്ക് അത് പറയാൻ പറ്റും. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആരാണ്? ഈ ധീവിക്രിയാണ്. ബുദ്ധിവികാരമാണ്, അല്ലാതെ സാക്ഷിക്ക് അത് പറയാൻ പറ്റത്തില്ല. അവന് പറഞ്ഞത് നദിപ്യതേ വിജ്ഞാതാരം ഹരേക്കേന വിജാനീയ നൃഷ്ടേ ദൃഷ്ടാരം ബസി. സാക്ഷിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഞാൻ ബ്രഹ്മമാണ്. സാക്ഷിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ആ പറയുന്നതെല്ലാം ധീവികാരങ്ങളാണ്, ബുദ്ധിവികാരങ്ങൾ, അറിവിൻ്റെ പരിണാമങ്ങളാണ്. അത് ഏത് വന്നാലും ശരി, സാക്ഷിയെ സംബന്ധിച്ച് പക്ഷഭേദമില്ല. ഇന്നത് പ്രകാശിപ്പിക്കണം, ഇന്നത് പ്രകാശിപ്പിക്കാൻ പാടില്ല. സുഖം വന്നാൽ അതിനെ കാണിക്കണം, ദുഃഖം വന്നാൽ അതിനെ കാണിക്കാൻ പാടില്ല എന്നില്ല. സുഖദുഃഖങ്ങളെ ബാഹ്യമായ ഉപായങ്ങളിലൂടെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനം വരത്തില്ല, താത്കാലികമായ ശാന്തി വരത്തില്ല. എന്തുകൊണ്ട്? സാക്ഷിയുടെ സ്വഭാവം തൻ്റെ മുമ്പിൽ എന്ത് പ്രത്യക്ഷപ്പെട്ടാലും അതിനെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. അത് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ നോക്കുക വലിയ ശ്രമകരമാണ്. എന്തുകൊണ്ട്? ചിത്തത്തിൻ്റെ സ്വഭാവം അത് സ്വയം പരിണാമിയാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ അതിന് പരിണമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അത് ആ പരിണാമത്തിൽ ജീവന് പൂർണ്ണമായ സ്വാതന്ത്ര്യമില്ല. അത് രാജസ താമസ സാത്വിക ഗുണങ്ങളാണ് അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗുണങ്ങൾക്കനുസരിച്ച് പരിണാമം വരും. സാത്വിക പരിണാമം വരുമ്പം സുഖപരിണാമം, സാക്ഷി സുഖത്തെ പ്രകാശിപ്പിക്കും. ശരി, എന്നാൽ നിരന്തരം ബുദ്ധിക്ക് സാത്വിക പരിണാമത്തെ ഉണ്ടാക്കി സുഖത്തെ പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ജീവന് അല്ലെങ്കിൽ ചിതാഭാസന് സദാ ആനന്ദത്തിൽ ഇരിക്കാൻ പറ്റുമോ? അതും കഴിയത്തില്ല. കാരണം ഗുണം മിശ്രമായി ഇരിക്കും. ഗുണത്തിന് കേവല സാത്വിക രൂപത്തിൽ ഇരിക്കാൻ കഴിയില്ല. അത് രാജസ താമസഭാവങ്ങളെങ്കിലും പോകും, ഒന്ന് അധികരിക്കാൻ കഴിയും, അത് കഴിയും. പക്ഷെ മറ്റു രണ്ട് ഗുണമായിട്ട് അവിടെ ഇരിക്കും. അതുകൊണ്ട് മനസ്സിൽ നിന്നും അന്ധകരണത്തിൽ നിന്നും സുഖദുഃഖങ്ങളെല്ലാം മാറ്റി നിത്യസുഖത്തിലിരിക്കാമെന്നെല്ലാം പറയുന്നത് ഒരു കൽപ്പനയാണ്. അത് ചോദക വാക്യങ്ങളാണ്, കേൾവിക്കാർക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വാക്യങ്ങളാണ്. എന്നുവെച്ചാൽ വസ്തു സ്വഭാവത്തെ മാറ്റിമറിക്കാൻ ജീവന് സാധ്യമില്ല. എന്തുകൊണ്ടത്? ഈശ്വര സൃഷ്ടമാണ്. അഗ്നിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഉഷ്ണമാണ്, അതിനെ മാറ്റാൻ പറ്റത്തില്ല. ജലത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ശീതമാണ്, അതിനെ മാറ്റാൻ കഴിയില്ല. അത് ഒന്നേ കഴിയും. എന്താണ്? ഉഷ്ണമായ അഗ്നിയെ ഉഷ്ണമായി അനുഭവിക്കുക, അതേ ശീതമായ ജലത്തെ ശീതമായി അനുഭവിക്കുക. പിന്നെന്താണ് നമുക്ക് പരമാവധി ചെയ്യാന്നുള്ളത്? ഉഷ്ണം വന്നു കഴിഞ്ഞാൽ എ സിക്കകത്തിരിക്കാം, ശീതം വന്നു കഴിഞ്ഞാൽ ഹീറ്റർ വെച്ചിരിക്കാം, ഇതൊക്കെ കഴിയും. അതെന്താണ്? പ്രതിവിധികൾ. അതൊന്നും കൊണ്ട് വസ്തുവിൻ്റെ സ്വഭാവത്തെ നമുക്ക് മാറ്റാൻ കഴിയത്തില്ല. ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ അതിനെ ചിതാഭാസന്റെ പ്രവൃത്തിയുടെ ഭാഗമായി അതിങ്ങനെ നിലനിൽക്കും എന്നുള്ളതേ ഉള്ളൂ. അതുപോലെയുള്ള നമ്മൾ ദുഃഖത്തെ മാറ്റാൻ ശ്രമിക്കുന്നത്, സുഖത്തെ നിലനിർത്താൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എ സിക്ക് അകത്തിരിക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ളൂ. ബാഹ്യമായൊരു ഉപായം, എന്തെങ്കിലും ആന്തരികമായ ഉപായത്തിലൂടെ ദുഃഖത്തെ മാറ്റി സുഖത്തെ നിലനിർത്താൻ ശ്രമിച്ചാലും അത് നമ്മൾ ബാഹ്യമായി ചെയ്യുന്നത് പോലെയുള്ളൂ. ഒന്ന് ബാഹ്യമായി ചെയ്യുന്നു, ഒന്ന് ആന്തരികമായി ചെയ്യുന്നു. ബാഹ്യമായി എന്തു ചെയ്യുന്നു? ശീതോഷ്ണാദികളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി മനുഷ്യൻ വീടൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് സുരക്ഷിതമായിരിക്കുന്നു. അത് ബാഹ്യമായ സാധനം. അതുപോലെയാണ് മാനസികമായ സാധനങ്ങൾ. എന്താണ്? സുഖദുഃഖാദികൾ ഒഴിവാക്കാൻ വേണ്ടി ജപിക്കുന്നു, ധ്യാനിക്കുന്നു. ഇതൊന്നും സ്ഥായിയായ പരിഹാരങ്ങളല്ല. ചിത്തത്തിൻ്റെ സ്വഭാവത്തെ പരിണാമത്തെ ഇതുകൊണ്ടൊന്നും ഇല്ലാതാക്കാൻ കഴിയത്തില്ല. കുറേ വ്യത്യാസം വരുത്താം. അത് ഇത്രയുള്ളൂ. ശീതമായ ബാഹ്യ അന്തരീക്ഷത്തിൽ നിന്നും ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ അത് കുറയും. പക്ഷെ ശീതത്തിൻ്റെ സ്വഭാവത്തിന് വേണ്ടി മാറ്റം വരുന്നുണ്ടോ? അപ്പോൾ മാനസികമായ അഭ്യാസങ്ങൾ കൊണ്ടും ഉപാസനാദികളും കൊണ്ടും ഈ സ്വഭാവത്തെ മാറ്റിമറിക്കാൻ കഴിയത്തില്ല. കുറച്ചൊക്കെ ഭേദപ്പെടുത്താവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട്? ഇത് ചിത്ത പരിണാമമാണ്, ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ചിത്തമുള്ളിടത്തോളം കാലം അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ചിത്തനാശമോ അത് സംഭവിക്കുന്നത് കൊണ്ട് അത് അനാദി അനന്തമാണ്. അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും, പരിണമിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ

0: എന്താ ഇതിന് പരിഹാരം? പരിഹാരം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് എന്താണ്? ധീ വിക്രിയ സഹസ്രാണാം സാക്ഷ്യദോഹം അവിക്രിയ. ഇതേ രണ്ടിൻ്റെയും സ്വഭാവത്തെ മനസ്സിലാക്കുക. ധീ അതിൻ്റെ സ്വഭാവം വികാരമാണ്, അതിങ്ങനെ പരിണമിച്ചുകൊണ്ടേയിരിക്കും. താനെന്താ ആണ്? അവിക്രിയ സാക്ഷി. താൻ അവിക്രിയമായ സാക്ഷിയാണ്. ഇങ്ങനെയുള്ള ആത്മ അനാത്മ വിവേകം, ഈ ആത്മ അനാത്മ വിവേകം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പരിഹാരം. അവിടെ എന്ത് സംഭവിക്കുന്നു? ഈ താതാത്മ്യം അന്ധകരണത്തിൽ വരുന്ന സുഖദുഃഖാദി പരിണാമങ്ങളോട്, അതും ഈ ആത്മപ്രതിബിംബ സഹിതമായിരിക്കുന്ന ആ പരിണാമത്തോട് ഉള്ള താതാത്മ്യം വിവേകം കൊണ്ട് ഇല്ലാതാക്കുന്നു. ആ താതാത്മ്യ ഹേതു, ആ താതാത്മ്യ ഫലം, ഇതെല്ലാം അജ്ഞാനവും അജ്ഞാന കാര്യങ്ങളുമാണ്. അതിന് ഈ വിവേകം കൊണ്ട് ഇല്ലാതാക്കുന്നു. അതെങ്ങനെ? അതാണ് അടുത്ത് പറയുന്നത്. സുഖദുഃഖാദി സംബന്ധ യഥാ ദണ്ഡേന ദണ്ഡിനം രാധവോ വീക്ഷതേ ബുദ്ധി സാക്ഷി തദ്വത സംഹത. ബുദ്ധി ഇങ്ങനൊരു പാഠത്തിലൂടെ ബോധിപ്പിക്കുകയാണ്. ഏതൊരു ബുദ്ധിയാണോ ഈ സുഖദുഃഖങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, രാധകൻ അദൃഷ്ട പറഞ്ഞല്ലോ, ആ ചിതാഭാസൻ, ആ ചിത് പ്രതിബിംബം, ആ ചിത് പ്രതിബിംബം തന്നെ ഈ സുഖദുഃഖ അഭിമാനായിരിക്കും. അതിനോട്ട് മാറാൻ അതിന് കഴിയത്തില്ല, അതതിൻ്റെ സ്വഭാവമാണ്. സ്വഭാവത്തെ മാറ്റാൻ കഴിയത്തില്ലല്ലോ. പക്ഷേ അവിടെ തന്നെ അതിനെങ്ങനെ മനസ്സിലാക്കുന്നു? ഈ അനുഭവത്തെ സുഖദുഃഖാദി സംബന്ധം യഥാ ദണ്ഡേന ദണ്ഡിനം. ഗുരുവൻ വഴി നടക്കുന്നു. വഴി നടന്നു പോകുമ്പോൾ അവൻ വഴിയിൽ ഇരുന്നൊരു കണ്ട ഒരു വടി കയ്യിലെടുത്തു. എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടില്ല, സാറിന് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. വഴി നടക്കുമ്പോൾ വഴിയിലൊരു മരത്തിൻ്റെ ഇല കണ്ടാൽ അതിനെ കൈകൊണ്ട് കുറച്ചെടുക്കും, ബോധപൂർവമല്ല. പിന്നീട് അതിന് നടന്നു പോകുമ്പോൾ അതിനെ വലിച്ചെറിയും. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ചെയ്യുന്നവന് ഒന്നും സംഭവിക്കുന്നില്ല. ഒരു സാധനം കയ്യിൽ വരുന്നതും പോകുന്നതും പോലും അറിയുന്നില്ല. കാരണം അയാൾ ചിന്താവ്യഗ്രനായിരിക്കും, മറ്റെന്തെങ്കിലും ആലോചിച്ച് നടക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഉദാസീനനായിരിക്കും, പ്രതീക്ഷിച്ചൊന്നും ചിന്തിക്കാതെ നടക്കുകയായിരിക്കും. ഇങ്ങനെ വരുന്ന പ്രവൃത്തികൾ അയാളെ സംബന്ധിച്ചിടത്തോളം വരുന്നു പോകുന്നു. അവിടെ ഈ പറയുന്ന തരത്തിൽ കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധികളൊന്നും, തൻ്റെ കൈ വരുന്നു പോകുന്നു, തന്നെ എടുക്കുന്നു വലിച്ചെറിയുന്നു. ഇവരുടെ അലക്ഷ്യമായൊരു സംഭവം സഞ്ചരിക്കുമ്പോൾ ഒരു കല്ലെടുത്ത് വീശേറിയുന്നു, അതൊന്നും. അതുപോലെ ഈ ചിതാഭാസൻ ഈ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, വിടുന്നു. സുഖദുഃഖാദികള് സാക്ഷിയല്ല. അത് ആ വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ അവൻ സുഖിമാനായിരിക്കുന്നു, വിഷയങ്ങൾ വിടുമ്പോൾ അവൻ സുഖമില്ലാത്തവനാവുന്നു, മറ്റൊന്നായിരിക്കുന്നു. അവൻ എന്തെങ്കിലും ഒന്നായിരിക്കാനേ പറ്റും. ചിത്ത സദാ പരിണാമി ആയതുകൊണ്ട് നിർവികാരമായിരിക്കാൻ ചിത്തത്തിന് കഴിയില്ല. സാക്ഷിക്ക് മാത്രമേ നിർവികാരാവസ്ഥയുള്ളൂ. ഇതിൻ്റെ സ്വഭാവമാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ വിശ്രാന്തിയില്ല, നിരന്തരമായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്തത്തിന് വിശ്രാന്തിയില്ല. അത് വിശ്രാന്തി വരണമെങ്കിൽ അതില്ലാതാകണം. അതിനാണ് സുഷുപ്തി. അവിടെ ചിത്ത വിശ്രാന്തിയാണ്, അവിടെ ഈ പരിണാമമില്ല. ജാഗ്രത സ്വപ്നങ്ങൾ അങ്ങനെയല്ല, അതിങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആ പ്രവർത്തനത്തിൽ ഇങ്ങനെ ഈ ചിതാഭാസൻ സുഖദുഃഖാദി വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, വിടുന്നു. ഒന്നിനെ ഗ്രഹിക്കുന്നു, വേറെ ഒന്നിനെ വിടുന്നു. വിടുമ്പോൾ അവൻ സുഖിമാനായി, സുഖമില്ലാത്തവനാകുന്നു. പക്ഷെ അങ്ങനെ സുഖമില്ലാത്തവനായിരിക്കാൻ കഴിയില്ല. അപ്പം മറ്റെന്തിനെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഉദാസീനത അതിനെ പിടിക്കുന്നു. ഒരാൾ പ്രവർത്തിക്കാതിരിക്കുന്നത് കൊണ്ട് പ്രവൃത്തി ശൂന്യനല്ല. എന്തുകൊണ്ട്? അവന് ആലസ്യം എന്നുള്ള ധർമ്മത്തെയാണ് അവൻ ഗ്രഹിച്ചിരിക്കുന്നത്. ഉദാസീനത എന്ന് പറയുന്ന ധർമ്മത്തെ ഗ്രഹിച്ചിരിക്കും. ഏതെങ്കിലും ഒരു ധർമ്മം അവനിലുണ്ടാവും. ഇന്ന് സാക്ഷി സ്വഭാവമല്ല, ജീവസ്വഭാവമാണിതല്ല. ധർമ്മശൂന്യത എന്ന് പറയുന്നത് എന്താ? അത് ഒരുതരം അലസതയാണ്. അവിടെ അവനൊരു അവൻ്റെ ചിത്തത്തിലൊരു ധർമ്മമുണ്ട്, ആലസ്യധർമ്മം, ജഡത ചിത്തത്തിൻ്റെ, മോഹധർമ്മം, ഇതെല്ലാം ചിത്തധർമ്മങ്ങളാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ധർമ്മത്തെ അവലംബിച്ചിരിക്കും. അതാണ് ചിത്തത്തിൻ്റെ സ്വഭാവം. അത് അവിടെ ഇങ്ങനെ എങ്ങനെയാണോ ഇവിടെ പറയുന്നു, യഥാ ദണ്ഡേന ദണ്ഡനം, ദണ്ഡന അങ്ങനെടുക്കുന്നു, ദണ്ഡന വിടുന്നു. ഇതുപോലെ രാധകോ വീക്ഷതി ബുദ്ധി, ഈ ബുദ്ധി ഇതിനെ ഇങ്ങനെ കാണുന്നു. ഈ ഗ്രഹണത്യാഗങ്ങളെ വിവേകബുദ്ധി കാണുന്നു. എന്നിട്ട് ആ വിവേകബുദ്ധി പറയുന്നു എന്താണ്? സാക്ഷി തദ്വത് അസംഹത, സാക്ഷി അതുപോലെ അസംഹതനാണ് എന്ന് വിവേകബുദ്ധി പറയും. അത് വിവേകബുദ്ധിയുടെ അനുഭവമാണ്, ഇതിനോട് ബന്ധമില്ലാതിരിക്കുന്നു. ഈ വ്യവഹാരങ്ങളിൽ അവൻ ബന്ധമല്ലാതിരിക്കുന്നു. ജീവനെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലേതാണ് ജീവന്റെ സ്വഭാവം? ജീവൻ ഓരോ വിഷയത്തെ ഗ്രഹിക്കുന്നു. സുഖം ജീവന്റെ സ്വഭാവമാണോ അല്ല, അല്ലെങ്കിൽ ഈ ചിതാഭാസന്റെ സ്വഭാവമാണോ അല്ല, സ്വഭാവമാണെങ്കിൽ മാറാൻ പാടില്ല അഗ്നിയുടെ വിഷയത്തെ പോലെ. പക്ഷെ ഇവന് അടുത്ത നിമിഷം എന്തായി മാറുന്നു? ദുഃഖിയായി മാറുന്നു. അവന് സുഖമായിരിക്കാൻ കഴിയുന്നില്ല, ദുഃഖിയായിരിക്കാൻ കഴിയുന്നില്ല, അലസനായിരിക്കാൻ കഴിയുന്നില്ല. എല്ലാ ഭാവങ്ങളും അവന് വിടേണ്ടി വരുന്നു. നിമിഷം പ്രതി ഓരോന്നും മാറിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഈ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചിത്ത് ആദാമ്യം വന്ന അന്ധകരണത്തിലാണ്. ആ ചിത്ത് രൂപത്തിൽ അവിടെ തന്നെ പാലും വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ വെള്ളം വെള്ളമായിട്ടും പാല് പാലായിട്ടുമുണ്ട്. പാലിൻ്റെ സ്വഭാവ ഗുണങ്ങളെ ഒന്നും വിടാത്ത ആ പാലിൻ്റെ സൂക്ഷ്മ ഗണങ്ങൾ അവിടെ ഉണ്ട്. ജലത്തിൻ്റെ സ്വഭാവ ഗണങ്ങളെല്ലാം അത് വിടാത്ത ജല അംശവും അവിടെയുണ്ട്. രണ്ടും നമ്മൾ മിശ്രമായി കാണുന്നുണ്ടെങ്കിലും അവിടെ പാല് പാലായിട്ടും വെള്ളം വെള്ളമായിട്ടും തന്നെ രണ്ടിനും അതിൻ്റെ സ്വഭാവത്തെ വിടാൻ കഴിയത്തില്ല. പക്ഷേ അതിസൂക്ഷ്മമായി അത് സ്ഥിതി ചെയ്യുന്നുണ്ട്, നമുക്ക് വേർതിരിക്കാൻ കഴിയുന്നില്ല. അതുപോലെ ഈ ചിത്തിൽ, ഈ ചിത്തത്തിൽ ചിത്തും ചിത്തവും രണ്ടും ചേർന്നിരിക്കുകയാണ്. ഇവിടെ വിവേകം എന്താണ് പറയുന്നത്? ചിത്തും ചിത്തവും ചേർന്നിരിക്കുന്നിടത്ത് ആ കേവലമായ ചിത്ത് അത് സാക്ഷി അസംഹതനാണ്. എന്തുകൊണ്ട്? ഈ ചിതാഭാസനായി നിന്നുകൊണ്ട് അത് ദണ്ഡത്തെ എടുക്കുന്നു, വിടുന്നു, മറ്റൊന്നിനെ എടുക്കുന്നു, വിടുന്നു. ഈ സമയത്തെല്ലാം അത് അസംഹതനാണ്. ഇതൊന്നും എൻ്റെ സ്വഭാവമല്ല. സ്വഭാവമാണെങ്കിൽ വിടാൻ പറ്റത്തില്ല. ഇതാ ചിത്തിൻ്റെ സ്വഭാവമാണെങ്കിൽ ഒരിക്കലും അതിന് ഒന്നിനെ വിട്ട് വേറെ എടുക്കാൻ പറ്റും. ഇത് വിടുകയും എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് വിടുമ്പോൾ അത് ദണ്ഡിയല്ല. ദണ്ഡിനെ സ്വീകരിച്ചും വിടുമ്പോൾ അവനെ ദണ്ഡി എന്ന് പറയാൻ പറ്റും. അവൻ സദാസമയവും അവൻ അങ്ങനെ ഒരു ഭാവമുണ്ട്, ദണ്ഡില്ല ഒരു ഭാവമുണ്ട്. അസമയം അതേസമയം തന്നെ അവൻ എതിരെ എടുക്കുകയും വിടുകയും ചെയ്യുന്നു. ഇത് രണ്ട് ഭാവത്തിലെ നിൽക്കുകയാണ്. അപ്പോൾ വിവേകം രാധക ബുദ്ധി, വിവേകബുദ്ധി വീക്ഷത, അത് കാണിച്ചു കൊടുക്കുകയാണ്. എന്താണ് ഇതാണ് പരമാർത്ഥം. ഈ പ്രക്രിയകൾ മാനസിക പരിണാമങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതാ ചിത്തത്തിനോടുള്ള ചിത്തിന്റെ താതാത്മ്യഭാവത്തിലാണ് സംഭവിക്കുന്നത്. കേവലമായ ചിത്തിൽ സംഭവിക്കുന്നില്ല, കേവലമായ ചിത്തത്തിൽ സംഭവിക്കുന്നില്ല, ആ താതാത്മ്യത്തിലാണ് സംഭവിക്കുന്നത്. ശരി, അങ്ങനെ ഒരു താതാത്മ്യം വാസ്തവത്തിൽ വന്നിട്ടുണ്ടോ? പാലും വെള്ളവും കലർന്നതുപോലെ പരമാർത്ഥത്തിൽ കലർന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു പരമാർത്ഥത്തിലുള്ള ഒരു കലർപ്പ് അവിടെയില്ല. എന്തുകൊണ്ട്? സാക്ഷിഹം അതോഹം അവിക്രിയ, ഈ ചിത്ത് സദാ സാക്ഷിരൂപത്തിൽ നിൽക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, എന്താണോ അഹം, ഞാൻ, ഞാനാണ് ഈ സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഞാൻ ആരാണ്? ഞാനെന്നുള്ള അനുഭവത്തിൻ്റെ വാസ്തവം കാണും. ഞാനെന്നുള്ള അനുഭവത്തിൻ്റെ വാസ്തവ സ്വരൂപം ഞാനെന്ന് പറയുന്ന ഈ സ്വരൂപമാണ്. മറിച്ച് അത് കേവല ചൈതന്യമാണ്. കേവല ചൈതന്യത്തിലെ ഒരു പ്രതിഫലനമാണ് ഞാനെന്ന് അനുഭവിക്കുന്നു എന്ന് ആര് പറയുന്നു? ബുദ്ധി, വിവേകി പറയുന്നു, വിവേകം പറയും. അതിനപ്പുറം ഈ സാക്ഷിയുടെ അനുഭവം അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒന്നൊന്നും സംഭവിക്കത്തില്ല. അതാണ് പറയുന്നത്, നാ ദൃഷ്ടേഹി ദൃഷ്ടാരം പശി, ഈ ദൃഷ്ടി രൂപത്തിലിരിക്കുന്ന ഞാൻ, അതിൻ്റെ ദൃഷ്ടാവ് സാക്ഷി, അതിങ്ങനെയാണെന്ന് ഈ ദൃഷ്ടി തന്നെ നമ്മളെ ബോധിപ്പിക്കുകയാണ്. എവിടെയാണോ അവിവേകം വരുന്നത്, ജീവന്റെ ചിതാഭാസന്റെ തലം, അവിടെ വിവേകം വരും. അതാണ് ആത്മ അനാത്മ വിവേകം. ആ വിവേക ബുദ്ധി ബോധിപ്പിക്കുന്ന ഒന്നാണ് ഈ ഈ താദാത്മ്യം, ചിത്ത താദാത്മ്യം. ഇത് പരമാർത്ഥമല്ല. ഇവിടെ പരമാർത്ഥമായിരിക്കുന്ന എന്താണ്? ഇതിനെ പ്രകാശിപ്പിക്കുന്ന ആ ചൈതന്യമാണ്. അത് ആണ് തൻ്റെ വാസ്തവ സ്വരൂപം. ഇതെല്ലാം ബോധിക്കുന്നതും ബോധിപ്പിക്കുന്നതും നിഷേധിക്കുന്നതും ഇതിനോട് ഇട്ടിരിക്കുന്നതെല്ലാം താദാത്മ്യപ്പെടുന്നതെല്ലാം ഈ അഹം സ്ഫുരണത്തിലൂടെ അനുഭവപ്പെടുന്ന ജീവൻ അല്ലെങ്കിൽ ചിതാഭാസനാണ്. വിവേകവും അവിവേകവും അതിനാണ്, വിദ്യയും അവിദ്യയും അതിനാണ്, ബന്ധവും മോക്ഷവും എല്ലാം അതിനാണ്. സാക്ഷിക്കല്ല. എന്തുകൊണ്ട്? അത് അവിക്രിയമാണ്. അതിലൊന്നും സംഭവിക്കുന്നില്ല. അത് അവിക്രിയമാണെന്ന് ബോധിപ്പിക്കാനേ കഴിയും. അപ്പോൾ അതിന് സമാനം പറയുന്നു, ദൃഷ്ടി ഹേ ദൃഷ്ടാരം, ദൃഷ്ടിയുടെ ദൃഷ്ടാവിനെ കാണാൻ കഴിയുന്നില്ലെന്ന് പറയുന്നു, എന്ന് ആത്മസാക്ഷാത് അറിയുന്നു എന്നും പറയുന്നു. ഇത് രണ്ടും ശരിയാണ്. ചൈതന്യത്തെ വെളിപ്പെടുത്തുന്നതല്ല ആത്മസാക്ഷാത്. ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ആത്മാവിനെ വെളിപ്പെടുത്തുന്നതല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല. മറിച്ച് എന്താണ്? ഈ വിവേകം അതിൻ്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. ആരെ ബോധിപ്പിക്കുന്നത്? അതിനെ തന്നെ. ആരാണോ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവൻ തന്നെയാണ് ഇത് ബോധ്യപ്പെടുന്നത്. ഇവിടെ രണ്ടാമതൊരാളല്ല ബോധ്യപ്പെടാ, ആ വിവേകിയായവൻ, വിവേകിയായ ചിതാഭാസൻ. വിവേകി എന്ന് പറഞ്ഞാൽ എന്താണ്? വിവേകമുള്ളവൻ. അവനാണ് അത് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ടെന്താ വിശേഷത? ഈ സ്വദുഃഖാദികളോടുകൂടി താതാത്മ്യപ്പെട്ടിരിക്കുമ്പോൾ ആ ജീവൻ എന്ത് തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉള്ളത്? ആ താതാത്മ്യം കൊണ്ട് എന്താണ് സ്വദുഃഖാദി അനുഭവം? സംസാര അനുഭവം. ആ സംസാര അനുഭവം എവിടെയാണ്, ആർക്കാണ്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വിവേകജ്ഞാനം അവനിലുണ്ടാകുന്നു. ഈ സംസാരാനുഭവവും ഈ വിവേകവും ബന്ധവും മുക്തിയും എല്ലാം ഈ ചിതാഭാസനിലാണ് സംഭവിക്കുന്നത്. സാക്ഷ്യം അവിക്രിയ. അതുകൊണ്ട് ദണ്ഡം എടുക്കുമ്പോൾ അവൻ ദണ്ഡിയായിരിക്കുന്നു, ദണ്ഡത്തെ വിടുമ്പോൾ അവൻ ദണ്ഡിയല്ലാതാകുന്നു. അതുപോലെ ഈ വികാരങ്ങളോടെല്ലാം താതാത്മ്യപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ സുഖിയും ദുഃഖിയുമായിരിക്കുന്നു. ഈ താതാത്മ്യത്തെ വിടുമ്പോൾ താൻ സ്വദുഃഖാദികളില്ലാത്തവനായ കേവല സാക്ഷിയായിരിക്കുന്നു. അതാണ് തൻ്റെ സ്വഭാവം എന്ന് ബുദ്ധി രാധക വീക്ഷിക്കുന്നു. അതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഒരിക്കലും അതിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല. അതിനപ്പുറം എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതല്ല ഈ ചിതാഭാസന്റെ തലത്തിൽ. എന്ത് സംഭവിക്കാം അവിടെ? എന്ത് സംഭവിക്കാം? ഏത് തരത്തിലുള്ള സമാധികളും അവിടെ സംഭവിക്കാം. എല്ലാ സമാധിയും ഈ ചിതാഭാസനാണ്, ദൃഷ്ടാവിനാണ് സമാധി. സാക്ഷി സ്വയം തന്നെ സമാധി സ്വരൂപമാണ്. അവിടെ രണ്ടാമതൊരു സമാധിയുടെ ആവശ്യം. ഇതിന്റെ സ്വരൂപം തന്നെ എന്താണ്? സമാധിയതെ സമീകാധീയതെ അസ്മിൻ. അത് നിർവികാരിയായിരിക്കുന്നതിൽ പിന്നെ വേറെന്ത് സമാധി വരാണ്? സമാധി തന്നെ സ്വരൂപമാണ്, നിർവികാര സ്വരൂപം. അതിനെ ഗ്രഹിക്കുക, അതിനെ തിരിച്ചറിയുക. അതാണ് തന്റെ സ്വരൂപമെന്ന് തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞാൽ ആ വിവേകത്തിന് സഹായിക്കുന്നു ഈ അനർത്ഥ താതാത്മ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവന് സഹായിക്കുന്നു. തന്റെ സാക്ഷി സ്വരൂപത്തെ അറിഞ്ഞുകൊണ്ട് ഈ അനാത്മസ്വരൂപത്തിൽ നിന്നും വികാര സ്വരൂപത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ ആ ദൃഷ്ടാവിനെ അല്ലെങ്കിൽ ആ അറിവിനെ പ്രാപ്തമാക്കും. അതാണ് അതിന്റെ പ്രയോജനം. അതെങ്ങനെ?
1: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്.

മനോബുദ്ധ്യഹങ്കാരചിത്താനിനാഹം നച ശ്രോത്രജിഹ്വേന ച ഘ്രാണനേത്രേ നച വ്യോമഭൂമിന്ന തേജോ ന വായുഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപ്പോ നിരാകാരരൂപോ വിഭുർവ്യാപ്യ സർവത്ര സർവേന്ദ്രിയാണാം സദാ മേ സമത്വം ന മുക്തിർന ബന്ധഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന ച പ്രാണസംജ്ഞോ ന വൈ പഞ്ചവായുഃ ന വാ സപ്തധാതുർന്ന വാ പഞ്ചകോശം ന വാക്പാണിപാദം ന ചോപസ്തപായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മേ ദ്വേഷരാഗൌ ന മേ ലോഭമോഹൌ മദോ നൈവ മേ നൈവ മാത്സര്യഭാവഃ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷച്ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഃ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മേ മൃത്യുശങ്കാം ന മേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ന ജന്മ ന ബന്ധുർന്ന മിത്രം ഗുരുർനൈവ ശിഷ്യഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപ്പോ നിരാകാരരൂപോ വിഭുർവ്യാപ്യ സർവത്ര സർവേന്ദ്രിയാണാം സദാ മേ സമത്വം ന മുക്തിർന്ന ബന്ധഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ലോകത്തില് എല്ലാ മതങ്ങളും മൂന്ന് തത്വങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ജീവൻ, ജഗത്ത്, ഈശ്വരൻ. ആരഭ്യത്തെ ജീവ ജഗത് പരാത്മതത്വാഭിധാനേന മതം സമസ്തം. ഇതം ത്രയം യാവത് അഹമ്മതി സ്യാത് സർവോത്തമ അഹമ്മതിശൂന്യ നിഷ്ഠ. ഇതിനാണ് ത്രിപുടി എന്ന് പറയാം. മൂന്ന് ഹരിനാമകീർത്തനം ആരംഭിക്കുമ്പോ ആദ്യത്തെ ശ്ലോകം ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായി അതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു, ജീവനായിട്ടും ജഗത്തായിട്ടും ഈശ്വരനായിട്ടും. ഒരേ വസ്തു മൂന്ന് ആയിട്ട് പിരിഞ്ഞു. ഇപ്പൊ നമ്മളുടെ അനുഭവം, ഞാനുണ്ട്, ഞാൻ കാണുന്ന ഈ ലോകം, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായിട്ട് ഊഹിക്കുന്ന ഈശ്വരൻ. ഈ ത്രിപുടി ഉള്ളത്തോളം കാലം ഈശ്വരനെ ഊഹിക്കേ ഉള്ളൂ. ഈശ്വരനുണ്ട് എവിടെ ചോദിച്ചാ ഓരോ മതക്കാർ ഓരോന്ന് പറയും. ചിലര് ആകാശത്തിലാണ്, എവിടെയാ വൈകുണ്ഠത്തിലാണ്, കൈലാസത്തിലാണ്, സ്വർഗത്തിലാണ് ആ ഈശ്വരൻ. ആ ഈശ്വരനെ ഭയന്നുകൊണ്ടിരിക്കുന്ന ഈ ജീവൻ ലോകത്തില്, ലോകത്തിലെല്ലാം ഈശ്വരനെ ഭയന്നുകൊണ്ടെന്ന പോലെ നടക്കുന്നു എന്നാണ്. ഭീഷാസ്മാത് വാതഃപവതി ഭീഷോദേതി സൂര്യ ഭീഷാസ്മാത് അഗ്നിശേന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമയിതി. ഉപനിഷത്ത് പറയുന്നു, ഭയന്നിട്ടെന്ന പോലെ സൂര്യൻ പ്രകാശിക്കുന്നു, ഭയന്നിട്ടെന്ന പോലെ കാറ്റു വീശുന്നു, ഭയന്നിട്ടെന്ന പോലെ ലോകത്തിൽ കർമ്മങ്ങളൊക്കെ നടക്കുന്നു. ഇന്നലെ ഭാഗവതത്തിൽ നമ്മൾ കണ്ടു, ഭയം ദ്വിതീയാഭിനിവേശത ഈശാത് അപേതസ്യ വിപര്യയോ സ്മൃതി. ഞാൻ വേറെ, ഈശ്വരൻ വേറെ എന്നുള്ളത്തോളം കാലം ജഗത്ത് വേറെ, മൂന്ന് ഈ ത്രിപുടി ഉള്ളത്തോളം കാലം ഭയമുണ്ടാകും.
ഈ ത്രിപുടി ജീവൻ ജഗത്ത് ഈശ്വരൻ ഇത് എത്ര കാലം ഉണ്ടാവും? യാവത് അഹമ്മതിഹി സ്യാത്, ഞാൻ എന്നുള്ള അഹങ്കാരം ഉള്ളത്തോളം കാലം ഞാൻ കാണുന്ന ലോകമുണ്ട്. ഞാൻ ഇല്ലെങ്കിൽ ലോകത്തിനെ ആര് കാണും? സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുമ്പോൾ ആരെങ്കിലും ലോകത്തിനെ കണ്ടുവോ? ശരീരത്തിനെ കണ്ടുവോ? ഇല്ല. രാവിലെ എണീറ്റ ഉടനെ, മനസ്സ് ഉദിച്ച ഉടനെ ഞാൻ എന്നുള്ള ജീവബോധം ഉണ്ടായി, ജഗത്ത് കാണപ്പെട്ടു. നമ്മളുടെ അനുഭവമാണ്. അപ്പൊ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്താണ്? സർവോത്തമ അഹമ്മതിശൂന്യ നിഷ്ഠ എന്നാണ്. അഹങ്കാരശൂന്യമായ നിഷ്ഠ. അഹങ്കാരം ഇല്ലാതായാൽ ഇവിടെ അഖണ്ഡമായ ഒരു ബോധം, അവിച്ഛിന്നമായ ഒരു ബോധാനുഭവം മാത്രമുണ്ടാവും. രണ്ടില്ലാത്തതായ ശാന്തി, അവിച്ഛിന്നമായ അൺഇന്റപ്റ്റഡ് എക്സ്പീരിയൻസ് ഓഫ് പീസ്, ശാന്തി. ആ ശാന്തി നമ്മളുടെ സ്വരൂപമാണ്. ആ ശാന്തി തന്നെയാണ് സാക്ഷാത്കാരം. ഭാഗവതത്തിൽ ഇനി പറയാൻ പോകുന്നു, ഈ ഭക്തിയുടെ ഭാവങ്ങളെയൊക്കെ പറഞ്ഞിട്ട് കവി എന്ന യോഗീശ്വരൻ നവയോഗി ഉപാഖ്യാനത്തിൽ അവസാനം പറയുന്നു, എല്ലാ ഭാവഭക്തിയും കഴിഞ്ഞ് തതഃ പരാം ശാന്തിമുപൈത്തി സാക്ഷാത്, പരമമായ ശാന്തി. കാരണം എന്താ? ശാന്തി ഗ്രഡേഷൻ ഇല്ലാത്ത ഒരു എക്സ്പീരിയൻസാണ്. സുഖത്തിനൊക്കെ ഗ്രഡേഷനുണ്ട്. ഇന്നലത്തെക്കാളും സുഖമായിരുന്നു, ഇതിനേക്കാളും സുഖം വേണം, ഗ്രഡേഷനുണ്ട്. പക്ഷെ ശാന്തി ഗ്രഡേഷനില്ല. കാരണം എന്താ? അളക്കാനുള്ള മനസ്സ് അവിടെ ഇല്ല. ശാന്തി ഉള്ളപ്പോ മനസ്സുണ്ടാവില്ല. നമ്മൾ മനസ്സമാധാനം എന്ന് പറയണു, സമാധാനമുള്ള സ്ഥലത്ത് മനസ്സില്ല, മനസ്സുള്ള സ്ഥലത്ത് സമാധാനമില്ല. മനസ്സെന്ന് വെച്ചാൽ എന്താ? വിചാരങ്ങൾ, വിചാരങ്ങളുടെ കൂട്ടം. വിചാരങ്ങളെ നീക്കി നോക്കിയാൽ മനസ്സ് എവിടെ? അപ്പൊ ശാന്തി നമ്മളുടെ സ്വസ്വരൂപമാണ്. ശാന്തി ഞാനാണ്. ശാന്തി നിങ്ങൾ ഓരോരുത്തരുമാണ്. അത് മനസ്സിനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നേടേണ്ടതല്ല, നമ്മളുടെ സ്വരൂപം. മനസ്സ് വഴിവിട്ട് തന്നാൽ അത് നമ്മളുടെ ഉള്ളിൽ ഉണ്ട്. ആ ശാന്തിയെ, നമ്മളുടെ സ്വരൂപത്തിനെ, ശാന്തി തന്നെയാണ് ആത്മ. ശാന്തോയം ആത്മ, ആത്മാവിന്റെ സ്വരൂപമേ ശാന്തിയാണ്. ആ ശാന്തി തന്നെയാണ് ഇവിടെ ശിവം എന്ന് ഈ ആറ് ശ്ലോകങ്ങളിലും ശിവോഹം, ശിവോഹം എന്ന് പറയുമ്പോൾ ശിവം എന്ന് വെച്ചാൽ ശാന്തി എന്നർത്ഥം. ശിവത്തിന്റെ അനുഭവം, ശിവം എന്ന് വെച്ചാൽ ശാന്തി, മംഗളം, നിശ്ചലത. ഭാഗവതം ആരംഭിക്കുമ്പോ രണ്ടാമത്തെ ശ്ലോകം എന്താ? ധർമ്മ പ്രോജ്ജിത കൈതവോ അത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയ ഉന്മൂലനം. ഭാഗവതം കേട്ടാൽ ശിവദം, ശിവത്തിനെ കൊടുക്കുന്നു. ശിവത്തിനെ കൊടുക്കുന്നു എന്ന് വെച്ചാൽ ശിവം ദദാതീതി ശിവദം. ശിവം എന്ന് വെച്ചാൽ എന്താ? ശാന്തി, പ്രേമം, പ്രിയം. ശാന്തിയും പ്രിയവും രണ്ടല്ല, പ്രിയം. ആ ശാന്തി നമ്മളുടെ സ്വസ്വരൂപമാണ്, അത് നമ്മളാണ്. ഇറ്റ് ഈസ് അവർ റിയൽ നേച്ചർ. അപ്പോ അതിനെ കണ്ടെത്താൻ ഉള്ള ആറ് ശ്ലോകങ്ങളാണ് ഈ നിർവാണ ഷട്കം. നിർവാണം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു, ഇതിൽ എണ്ണ വറ്റിപ്പോയി, തിരികരിഞ്ഞുപോയി, വിളക്ക് കെട്ടുപോയാൽ വിളക്ക് നിർവാണമായി എന്ന് പറയാം. അതുപോലെ നമ്മളുടെ ശരീരമാവുന്ന വിളക്കിൽ വാസനയാകുന്ന എണ്ണയുണ്ട്, അഹങ്കാരമാവുന്ന തിരിയുണ്ട്. സദ്ഗുരു എന്ത് ചെയ്യുന്നു? അതിൽ തീ കൊളുത്തിവിടുന്നു. നമ്മളിനി അതിൽ എണ്ണ ഒഴിക്കുകയോ തിരി തൂണ്ടിക്കൊടുക്കുകയോ പുതിയ തിരിയിടുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് സ്വയമേവ കെട്ടടങ്ങി എണ്ണ വറ്റി നിൽക്കും. അപ്പൊ ഒരു ഗുരുകൃപ ഒരു ജീവനിൽ വീണു കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തി എന്താ? രാമകൃഷ്ണ പരമഹംസർ പറയും,
ആധ്യാത്മികമായ ഒരു ജീവൻ പുരോഗമിച്ചു പോകും തോറും ഭഗവാൻ കർമ്മം കുറച്ചു കുറച്ച് കൊടുക്കും. എങ്ങനെ കുറച്ചു കൊടുക്കും? എന്താ ഉദാഹരണം എന്ന് വെച്ചാൽ, ഒരു സ്ത്രീ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞു വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോ അമ്മായി അമ്മ വധുവിനെ, മരുമകളെ മടി പിടിപ്പിക്കരുത് എന്ന് പറഞ്ഞ് നല്ലവണ്ണം പണിയെടുപ്പിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ മരുമകൾ ഗർഭിണിയായി എന്നാണ്, പ്രഗ്നന്റായി. പ്രഗ്നന്റായപ്പോ അമ്മായിയമ്മ തന്നെ വളരെ ജാഗ്രതയായിട്ട് ഇനി കുറച്ച് കുറച്ച് കർമ്മങ്ങൾ കുറച്ചു കൊടുക്കാൻ തുടങ്ങി. ഇനി അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അരിയാട്ടരുത്, കുനിഞ്ഞു പണിയെടുക്കരുത്, പലതും ജാഗ്രതയാക്കി നോക്കി. അത് മാസങ്ങൾ കൂടി വരുംതോറും കർമ്മം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വന്നു. 9-ാം മാസമായി, ആ സമയത്ത് ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കുട്ടി പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഇനി കുട്ടിയെ നോക്കുന്ന ജോലിയേ ഉള്ളൂ, മറ്റൊന്നുമില്ല. അതേപോലെ ജ്ഞാനമാവുന്ന ബീജം ഉള്ളിൽ വീണു കഴിഞ്ഞാൽ ഭഗവാൻ ഈ ജീവന് കർമ്മം കുറച്ച് കുറച്ച് കുറച്ച് കൊടുക്കും. ആ ബീജം ഉള്ളിൽ ജർമിനേറ്റായി, ഉള്ളിൽ വളർന്നു വന്ന് അനുഭൂതിയായിട്ട് തീരുമ്പോ കർമ്മങ്ങളൊക്കെ കൊഴിഞ്ഞുപോയി. ആ അനുഭൂതിയെ വെച്ചുകൊണ്ടിരിക്കലേ ഉള്ളൂ, ആ അനുഭൂതിയെ ലാളിക്കലേ ഉള്ളൂ. അപ്പൊ അതുപോലെ ഇവിടെ ഭഗവാന്റെ കൃപ അല്ലെങ്കിൽ ഗുരുകൃപ ഈ ജീവനിൽ വീണു കഴിഞ്ഞാൽ വാസനകളൊക്കെ വറ്റിപ്പോയി അഹങ്കാരം അടങ്ങി ശുദ്ധമായ പ്രജ്ഞ സ്വസ്വരൂപം പ്രകാശിക്കും. ഞാൻ ആരാണ് എന്നുള്ളത് തെളിഞ്ഞു കിട്ടും. ഈശ്വരൻ ആരാണെന്നുള്ളത് ഇപ്പൊ അവിടെ ഇരിക്കട്ടെ, ലോകം എന്താണ് എന്നുള്ളതും അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഉറപ്പുള്ള കാര്യം ഞാനുണ്ട്, എന്റെ ജീവിതം, എന്റെ പ്രശ്നം. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ പോയാൽ പോലെ എന്റെ ഗുരുവായൂരപ്പ അല്ലേ, ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധം വേണം. അപ്പൊ ഈ ഞാനിനെ, എന്നെ ആദ്യം കണ്ടുപിടിക്കുക, എന്റെ സ്വരൂപം എന്താണ് എന്ന് കണ്ടുപിടിക്കുക, അതാദ്യം നമുക്ക് ചെയ്യാം. രമണ മഹർഷിയുടെ അടുത്ത് ഒരു യുക്തിവാദി ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ വന്നു. അയാള് മഹർഷിയോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നതൊക്കെ ഇവിടെ ആളുകൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ കള്ളമാണ്, നുണയാണ്, എല്ലാമേ പൊയ്. വേദം പാരായണം ചെയ്യുന്നു, പൂജ ചെയ്യുന്നു, ഇതൊക്കെ പൊയ്. ഈശ്വരനും ഇല്ല, ഒന്നുമില്ല, ഇതൊക്കെ ആളുകള് കള്ളം പറയാണ്, വാദിക്കാൻ വേണ്ടിയുള്ള പുറപ്പാടാണ്. അപ്പൊ മഹർഷി അദ്ദേഹത്തിനോട് പറഞ്ഞു, അതെ അതെ, നീ പറയണതിനോട് ഞാനും കൂടുന്നു, എല്ലാം പോയി, എല്ലാം കള്ളമാണ്. അദ്ദേഹത്തിന് ആശ്ചര്യം, മഹർഷി അല്ല ഈശ്വരനുണ്ട് വിശ്വസിക്കണം ഭജിക്കണം എന്നൊക്കെ പറയുന്നതാണ് വിചാരിച്ചത്, എല്ലാം പോയി, എല്ലാം കള്ളമാണ്, ഞാനും കൂടുന്നു. പക്ഷെ ഈ വാദിക്കണ നീ ഉണ്ടല്ലോ അല്ലേ, ആ ഞാനുണ്ട്, അതുകൊണ്ടാണല്ലോ പറയണത് ഇല്ലാന്ന്. മതി, നീ ആസ്തികൻ, ആരും നാസ്തികനേ ഇല്ല, അസ്ഥി എന്ന് പറയണവനാണ് ആസ്തികൻ. നീ ഇല്ലാന്ന് പറഞ്ഞില്ലല്ലോ, നീ ഉണ്ടല്ലോ, ഞാനുണ്ട്. ആ നീ എന്താ? യദ്ഹൃദയേന നിഷേധസിദ്ധിഹി, ഭാഗവതം പറയുന്നു, നിഷേധിക്കാൻ പോലും സാധ്യമല്ല. നിഷേധിക്കണമെങ്കിൽ ഉണ്ടാവണമല്ലോ, എന്തിനാ നിഷേധിക്കണത്? ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം വെച്ചുകൊണ്ടാണ് ബാക്കിയുള്ളതിനെയൊക്കെ നിഷേധിക്കണത്. അപ്പൊ ഞാനുണ്ട് അതറിയണം. ശരി, ഈ ഞാൻ എന്താണ്? കാര്യം ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പം. ഞാൻ ഉണ്ട് എന്നറിഞ്ഞു. ഈ ഞാൻ എന്താണ്? ഞാൻ ഈ ശരീരമാണോ? ആദ്യമായിട്ടുള്ള വിചാരം അവിടെയാണ്. ഈ ദേഹം ഞാനാണോ? ദേഹം ഞാൻ ആണെങ്കിൽ എനിക്ക് ശാശ്വതമായി ഇവിടെ സുഖമായിട്ടിരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം എന്താ? നമുക്കറിയാം ഈ ദേഹത്തിന്, അത് പല പരിണാമങ്ങൾക്കും വിധേയമാണ്. മെലിഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ തടിക്കും, തടിക്കണമെന്ന് വെച്ചാൽ മെലിയും.
തല ചുരുളണം എന്ന് വെച്ചാൽ നീളും. ഒന്നിലും സ്വാതന്ത്ര്യമില്ല. ആത്മജ്ഞാനത്തിന് മൂന്ന് വിഷയം ക്ലിയർ ആവണം. ഒന്ന്, ഈ ദേഹം ഞാനല്ല. രണ്ട്, ഈ ദേഹം എന്റെ അല്ല. മൂന്ന്, ഈ ദേഹം എനിക്ക് വേണ്ടിയുള്ളതല്ല. ഈ മൂന്ന് ബ്രാഞ്ചായിട്ടാണ് നമ്മളുടെ ഉള്ളിൽ അഹങ്കാരം കുടികൊള്ളുന്നത്. ആദ്യം ഈ ദേഹം ഞാനാണ് എന്ന് ബലമായിട്ടുള്ള വിശ്വാസം. അതുകൊണ്ട് ഈ ദേഹത്തിനെ പോഷിപ്പിക്കലും ദേഹത്തിനെക്കുറിച്ചുള്ള നമ്മളുടെ ചിന്തകൾ മുഴുവൻ അന്വേഷിച്ചാൽ കാണാം, എല്ലാം ഈ ശരീരത്തിനെക്കുറിച്ചുള്ള ചിന്തയാണ്. നാളെ എന്ത് ചെയ്യും, സെക്യൂരിറ്റി പ്രോബ്ലം, നമ്മൾ വേണ്ട വിധത്തിൽ പണം സമ്പാദിച്ചു വെച്ചിട്ടില്ലെങ്കിൽ നാളെ ആര് നമ്മളെ നോക്കും, നാളത്തെക്കുറിച്ചുള്ള വിചാരം, വിഷമങ്ങൾ, ആരോഗ്യത്തിനെക്കുറിച്ചുള്ള വിചാരം.

Body is another name for death. And what is dancing within you as I, it is another name for liberation. ശരീരം എന്ന് പറയണത് മരണത്തിന്റെ മറ്റൊരു പേരാണ്. എന്നുവെച്ചാൽ അത് ജനിച്ച ദിവസം മുതൽ മരണം തുടങ്ങിക്കഴിഞ്ഞു, ഒന്നും ചെയ്യാൻ സാധ്യമല്ല. യു ഹാവ് നോ ഫ്രീഡം അറ്റ് ഓൾ. ഈ ദേഹത്തിനാണ് ചൊവ്വയും ശനിയും വ്യാഴവും ശുക്രനും ഏഴര ശനിയും കണ്ടകശനിയും ഒക്കെ ഈ ദേഹത്തിനാണ്. ജ്യോത്സ്യന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. രണ്ടു മൂന്ന് പേര് ഇവിടെ തന്നെ ഉണ്ട്. എല്ലാം ഈ ദേഹത്തിനാണ്. ജ്യോതിഷം സത്യമാണെങ്കിൽ, ഇനിയിപ്പോ ജ്യോതിഷം തന്നെ വേണ്ട, ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ജീവിത അനുഭവം എടുത്തു നോക്കിയാൽ അറിയാം, നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്നുമല്ല ശരീര ജീവിതം പോണത്. അതൊരു ഒഴുക്ക് ഒഴുകുന്നു, അത്രേ ഉള്ളൂ. അത് ഏതോ ഒരു രീതിയിൽ ഒഴുകുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്തതൊക്കെ നടക്കുന്നു. അവസാനം എവിടെയോ പോയി എത്തി എങ്ങനെയോ മരിക്കും, യാതൊന്നും പിടിയില്ല. ജ്യോതിഷികൾക്കും അറിയാം, ജ്യോതിഷം പെർഫെക്റ്റ് സയൻസ് അല്ല. അവർക്കും അറിയാം, അവർക്കും പെർഫെക്റ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. പിടിത്തരില്ല നമുക്ക്, മായയാണത്. അപ്പൊ ഈ ദേഹത്തിനാണ് ഈ ജാതകവും മറ്റുമൊക്കെ. പഞ്ചഭൂതാത്മകമായ ശരീരം, ഫിസിക്കൽ സയൻസ് മുഴുവൻ ഈ ദേഹത്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഭഗവാൻ ഏഴാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ അപരാപ്രകൃതി എന്ന് പറഞ്ഞിട്ട് പറയുന്നു. മനസ്, ഭൂമി, വെള്ളം, അഗ്നി, വായു, ആകാശം എന്ന പഞ്ചഭൂതങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന ഉള്ളിലുള്ള ചലനങ്ങളും പുറമേക്കുള്ള പ്രപഞ്ചവും നമ്മളുടെ ഉള്ളിലുള്ള ലോകവും. ഉള്ളിലുള്ള ലോകം എന്താ? എന്റെ മനസ്സ്, എന്റെ ഉള്ളിൽ വരുന്ന അഹങ്കാരം, വിവേചനം ചെയ്യുന്ന ബുദ്ധി, ഇതൊക്കെ. പുറമേക്കോ ഈ ലോകം, ഇതൊക്കെ ഭഗവാന്റെ അപരാപ്രകൃതിയാണ്. എട്ട് പ്രകൃതി, എട്ടെണ്ണം, അഷ്ടത. അതാണ് കൃഷ്ണന്റെ അഷ്ടമഹിഷികൾ. കൃഷ്ണന്റെ അഷ്ടമഹിഷികൾ, അതിൽ ജീവഭൂതാം മഹാബാഹോ ഏതം ധാര്യതേ ജഗത്. അതിനകത്ത് ഈ അഷ്ടതാപ്രകൃതിയിൽ പെടാതെ നിൽക്കുന്ന ഒരു എലമെന്റ് ഉണ്ട്, ജീവഭൂതമായ വസ്തു. അതിലെ ആശ്രയിച്ചുകൊണ്ട് ഈ അഷ്ടതാപ്രകൃതി നിൽക്കുന്നു എന്നാണ്. ഞാൻ ഞാൻ ഞാൻ എന്ന് ഇതിനു പുറകിൽ സ്ഫുരിക്കുന്ന ബോധകണിക. അതൊക്കെ ശ്രദ്ധിച്ചു വന്നാൽ നമുക്ക് ഈശ്വര ദർശനം ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അപ്പൊ ഈ അഷ്ടതാപ്രകൃതി, ഇറ്റ് ഈസ് പ്യുവർലി നേച്ചർ. നേച്ചർ എന്ന് വെച്ചാൽ എനിക്ക് മഴ പെയ്യുന്നതിൽ വല്ല കൺട്രോളുണ്ടോ? വെയിലിന്റെ ചൂട് കുറയ്ക്കുന്നതിൽ വല്ല കൺട്രോളുണ്ടോ? തണുപ്പ് കൂട്ടുന്നതിലോ കുറയ്ക്കുന്നതിലോ വല്ല കൺട്രോളുണ്ടോ? അതേപോലെ എന്റെ ശരീരത്തിൽ ഏർപ്പെടുന്ന പല ചലനങ്ങളിലും ഒരു ലിമിറ്റഡ് സർക്കിളിൽ നമുക്ക് കൺട്രോൾ ഉള്ള പോലെ തോന്നും. ഒരു ഭ്രമമുണ്ട്, അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ വേർ ഈസ് ഫ്രീഡം? നമുക്ക് സ്വാതന്ത്ര്യം എവിടെ? വിധിയാണോ പ്രയത്നമാണോ? ആളുകളൊക്കെ ശണ്ട കൂടുന്ന ഒരു കാര്യമാണ്. ഡെസ്റ്റിനി ആണോ ഫ്രീ വിൽ ആണോ? ചില വാദസഭകളൊക്കെ നടക്കും ഇതിന്റെ പേരിൽ, ഒരു തീരുമാനത്തിലും എത്തില്ല. അവസാനം മുട്ടയിൽ നിന്നും കോഴി വന്നു, കോഴിയിൽ നിന്നും മുട്ട വന്നു, വിത്തിൽ നിന്നും മരമുണ്ടായോ, മരത്തിൽ നിന്നും വിത്തുണ്ടായോ എന്നുള്ള ചോദ്യം അവിടെ വന്ന് നിൽക്കും. ഉത്തരമേ കണ്ടെത്താൻ പറ്റില്ല, കാരണം മായ അതാണ്. വിധി ദേഹത്തിനാണ്, സ്വാതന്ത്ര്യം എനിക്കാണ്. എന്റെ സ്വാതന്ത്ര്യത്തിന് ശരീരത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ശരീരത്തിന്റെ വിധി എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. രണ്ടാളുടെ സ്വഭാവത്തിന് വെച്ചിട്ട് രാമൻ കൃഷ്ണനാണോ, കൃഷ്ണൻ രാമനാണോ, രാമൻ രാവണനാണോ, രാവണൻ രാമനാണോ ചോദിച്ചാൽ എവിടെ തീരുമാനത്തിലെത്തും? ഒരിക്കലും ഉത്തരം കണ്ടെത്താൻ പറ്റില്ല.
അതാണ് നമ്മളുടെ ഈ ചോദ്യമേ തെറ്റാണ്.

0: കാരണം അതുകൊണ്ടാണ് ഉത്തരം കിട്ടാത്തത്. വിധിയാണോ പ്രയത്നമാണോ ചോദിച്ചാൽ ഉത്തരം കിട്ടില്ലേ. വിധിയാണ്. എവിടെ? ദേഹമാണ് ഞാൻ എന്ന് കരുതിയാൽ നിങ്ങളുടെ ജീവിതത്തിനെ സമ്പൂർണമായും വിധി നിയന്ത്രിക്കും. യു ഹാവ് നോ ഫ്രീഡം അറ്റ് ഓൾ. ഏ ഫ്രീ വിൽ ഉണ്ട്. ഐ വിൽ വിൻ. എന്റെ ജീവിതത്തിന് ഞാൻ ഓ പറഞ്ഞോളൂ. ഈ കൈ കുറച്ചു കഴിഞ്ഞാൽ വയർത്താൻ പറ്റില്ല, എങ്ങനെ കിടക്കും? ഐ വിൽ ഓക്കെ. കൈ ഉയർത്താൻ പറ്റില്ല, ആ വില്ലൊക്കെ അവിടെ പോവും. ഇതൊരു ഭ്രമമാണ്. ശരീരത്തിന്റെ മണ്ഡലത്തിൽ ടോട്ടലി ഡെസ്റ്റിനി ഈസ് ഓപ്പറേറ്റിംഗ് ബിക്കോസ് ബോഡി ഈസ് നോട്ട് യു. ബോഡി ഈസ് നോട്ട് യുവേഴ്സ്. ബോഡി ഡസ് നോട്ട് ബിലോങ് ടു യു. പ്രകൃതി തന്നു, പ്രകൃതി അതിലൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നു, പ്രകൃതി അതിനെ കൊണ്ടുപോകും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഭാഗവതം പറയുന്നു, നമ്മളൊക്കെ ഭഗവാന്റെ കയ്യിൽ കളിപ്പാട്ടങ്ങളാണ്. എന്ന് വെച്ചാലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അയാൾ തുള്ളാൻ വെച്ചാ തുള്ള. രാമകൃഷ്ണ പരമഹംസര് വളരെ രസമായിട്ട് പറയും, സാമ്പാറിൽ ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്ക മുരിങ്ങയ്ക്കൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കാണുമ്പോ അവരൊക്കെ സ്വേച്ഛയുള്ളവരാണെന്ന് തോന്നും. അടിയിലുള്ള തീ ഓഫ് ചെയ്താൽ പൊസുക്കുന്നു പോകും. അതുപോലെയാണ് നമ്മളുടെ തുള്ളൽ എന്നാണ്. സ്വേച്ഛയുള്ള പോലെയും നമ്മളുടെ കയ്യിലെല്ലാം ഉള്ള പോലെയും ഒക്കെ തോന്നും ശരീരത്തിന്റെ മണ്ഡലത്തില്. പക്ഷേ അല്പം ചിന്തിച്ചാൽ, നമ്മൾ അഹങ്കാരം കൊണ്ടൊക്കെ ചെയ്യാം, എന്തും സാധിക്കും എന്നൊക്കെ പറഞ്ഞാലും കുറെ കഴിയുമ്പോ യു വിൽ ബി അവേക്കൺ ടു ദ ട്രൂത്ത്. യു ആർ ലിമിറ്റഡ്. ലിമിറ്റേഷൻ ഉണ്ട്. ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ളതും അജ്ഞാനമാണ്. പക്ഷെ തൽക്കാലത്തേക്ക് അത് മനസ്സിലാവും. അപ്പൊ ദേഹത്തിന്റെ മണ്ഡലത്തില്, ശരീരത്തിന്റെ മണ്ഡലത്തില് പ്രകൃതിയുടെയാണ് ബോഡി. നമുക്ക് ഇപ്പൊ തന്നെ എത്ര വലിയ ഡോക്ടേഴ്സ് ആവട്ടെ, അവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ഈ ദേഹത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ പിടിയൊന്നുമില്ല എന്നാണ്. വലിയ പിടിയൊന്നുമില്ല. ഇറ്റ് ഈസ് ഇൻസ്ക്രൂട്ടബിൾ. ഈയിടെ തിരുവനന്തപുരത്ത് ഒരാൾ പറഞ്ഞു, അയാൾ ഡോക്ടറുടെ അടുത്ത് പോയി. അത്രേ കുറെ ആയി ഡോക്ടർ ഇങ്ങനെ മരുന്ന് എഴുതി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു. മൂന്ന് ദിവസമായി, മൂന്ന് മാസമായി, നാല് മാസമായി, വർഷങ്ങളായി, എന്നിട്ടും മാറണില്ല. ഡോക്ടറുടെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു, എന്താ ഡോക്ടറെ ഈ സൂക്കേട് മാറുന്നില്ലല്ലോ. പോടാ പോടാ, എനിക്കും അതേ സൂക്കേടാണ്. ഞാൻ പോയി കഴിക്കും മരുന്ന് കഴിക്കുക, എനിക്കും അതേ സൂക്കേടാ, എന്ത് ചെയ്യാൻ പറ്റും? ലിമിറ്റഡ്. പരിച്ഛിന്നമാണ് ദേഹത്തിന്റെ മണ്ഡലത്തിൽ. ഇത് പ്രകൃതിയുടെയാണ്. ഏഴാമത്തെ അധ്യായത്തിന് ജ്ഞാന വിജ്ഞാന യോഗം എന്നാണ് പേര്. അതിന് സാധാരണ ട്രാൻസ്ലേഷൻ നോളജ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ നോളജ് എന്നാണ് അർത്ഥം കൊടുക്കുന്നത്. ജ്ഞാനം എന്ന് വെച്ചാൽ വെറും ബുദ്ധിയുടെ ജ്ഞാനം. വിജ്ഞാനം എന്ന് വെച്ചാൽ അനുഭവജ്ഞാനം. പക്ഷെ അങ്ങനെയൊന്നും ഫാർഫെച്ച്ഡ് മീനിങ് ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ ഭഗവാൻ വ്യാഖ്യാനിച്ചു ജ്ഞാനം എന്താണ്, വിജ്ഞാനം എന്താണ്. ജ്ഞാനം എന്താണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം, ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന അപരാപ്രകൃതിക്ക് പേരാണ് ജ്ഞാനം. അതായത് ദാറ്റ് വിച്ച് ഈസ് നോൺ. അതായത് അത് മരുഭൂമിയിൽ കാണുന്ന വെള്ളം പോലെയാണ്. നമ്മളുടെ അറിവുകളൊക്കെ അങ്ങനെയാണ്. ഭൂമി ഉരുണ്ടതാണെന്ന് അറിഞ്ഞു. ഭൂമി ഉരുണ്ടതാണെന്ന് അറിഞ്ഞാൽ എനിക്ക് സംതൃപ്തി വരുമോ? ഗുരുത്വാകർഷണ ശക്തി നമ്മളെ ചുവട്ടിലേക്ക് വലിക്കുന്നു എന്നറിഞ്ഞു. ആ അറിവുകൊണ്ട് എനിക്ക് നല്ല സമാധാനം ഉണ്ടായോ? ആറ്റംസ്, മോളിക്യൂൾസ് ഒക്കെ നമ്മൾ അറിഞ്ഞു. അറിഞ്ഞതുകൊണ്ട് എനിക്ക് പൂർണ്ണമായ ഒരു തൃപ്തിയോ ശാന്തിയോ? ഇറ്റ് ഡസ് നോട്ട് അഫക്ട് ദ റിയൽ പേഴ്സൺ. അതാണ് അതിന് ജ്ഞാനം എന്നു പേര്. വെറും ജ്ഞാനം. ഈ ജ്ഞാനം ആവശ്യത്തിലധികം കൂടിയാൽ അത് അത്യധികം നമ്മളെ ദുഃഖിപ്പിക്കും. വെറും ജ്ഞാനം. ജ്ഞാനേശ്വരൻ അമൃതാനുഭവം എന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ ജ്ഞാനം ബന്ധഃ എന്ന് പറയുന്നു. ശിവസൂത്രത്തിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ച് ജ്ഞാനം ബന്ധമാണെന്നാണ്. എന്നുവെച്ചാൽ ജ്ഞാനം എന്ന് വെച്ചാൽ പുറമേക്കുള്ള അറിവ്. അപ്പൊ വിജ്ഞാനം എന്താണ്? വിജ്ഞാനം ഇതിന്റെ സെന്ററില് നിന്നുകൊണ്ട് സ്വയമേവ താൻ ഉണ്ട് എന്ന് അനുഭവിക്കുന്നത് വിജ്ഞാനം. ജ്ഞാനം എന്ന് വെച്ചാൽ അറിയപ്പെടുന്നത് ജ്ഞാനം. വിജ്ഞാനം എന്ന് വെച്ചാൽ അറിയുന്നവൻ വിജ്ഞാനം. ഇത് ഭഗവാൻ ആദ്യമേ ആ അധ്യായത്തിൽ പറഞ്ഞു. ഈ അഷ്ടധാ പ്രകൃതി ജ്ഞാനം, പരാപ്രകൃതി വിജ്ഞാനം. പരാപ്രകൃതി ഇതിനു പുറകിൽ. ദയവ് ചെയ്ത് ഇത് മനസ്സിലായില്ല എന്ന് വിഷമിക്കുകയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കൊന്നും വേണ്ട, ഞാൻ പറയണു അത്രേ ഉള്ളൂ. എവിടെയെങ്കിലും അതിന്റെ ഒരു സെന്റർ പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയാൽ മതി. നിങ്ങൾ മനസ്സിലാക്കുകയെ വേണ്ട. നമ്മള് പുറമേക്ക് കാണുന്ന ഈ പ്രപഞ്ചം അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമഃ. ഈ പ്രപഞ്ചത്തിനെ കാണുന്ന കണ്ണ്, അതിനു പുറകിൽ മനസ്സാകുന്ന കണ്ണ്, അതിനു പുറകിൽ മനസ്സിനെ കാണുന്ന ഒരു കണ്ണുണ്ട്. സ്വപ്നത്തിൽ അനേക ദൃശ്യങ്ങൾ ഉണ്ടാവുന്നു, അതിനെയൊക്കെ ആരോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാക്ഷി. സ്വപ്നവും കഴിഞ്ഞ് സുഖമായി ഉറങ്ങിയപ്പോ സുഖമായി ഉറങ്ങി എന്ന് പറയുന്ന ഒരാളുണ്ട്. എല്ലാറ്റിനും കണ്ണായിരിക്കുന്ന താൻ, ഞാൻ, ആ താൻ ആത്മാവാണ്. അത് ബോധവസ്തു, ശിവം. ആ ബോധം ആണ് ഇവിടെ ജീവഭൂതാം എന്ന് ഭഗവാൻ പറഞ്ഞു. ആ ബോധത്തിന് പേരാണ് വിജ്ഞാനം. അതായത് ഇപ്പൊ നിങ്ങളൊക്കെ ജ്ഞാനം, ഞാൻ വിജ്ഞാനം. നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളെ ഒഴിച്ചുള്ളതൊക്കെ ജ്ഞാനമാണ്, നിങ്ങൾ വിജ്ഞാനമാണ്. ഒന്നുകൂടെ തെളിച്ചു പറയാം. നിങ്ങളൊക്കെ ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്നു, പക്ഷേ ഞാനിപ്പോ കണ്ണടച്ചാൽ നിങ്ങളുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. കണ്ണടച്ചാൽ നിങ്ങൾ എഴുന്നേറ്റ് പോയാൽ എനിക്കറിയില്ല. നിങ്ങളുണ്ട് എന്ന് എനിക്കറിയണമെങ്കിൽ നിങ്ങളെ കാണണം. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഞാൻ കണ്ണടച്ചിരിക്കുമ്പോൾ വർത്തമാനം പറയണം, ഓ അപ്പൊ ഇന്ന ആളുണ്ട്. അല്ലെങ്കിൽ തൊട്ടു നോക്കണം. ഏതെങ്കിലും ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് വേണം നിങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ. അപ്പൊ ഒരു ഇന്റർമീഡിയേഷൻ ഇല്ലാതെ അറിയാൻ പറ്റാത്തതൊക്കെ ജ്ഞാനമാണ്. ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ് നോളജ്, വിഷയജ്ഞാനം. അപ്പോ പക്ഷെ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ എനിക്ക് നോക്കണോ? കണ്ണ് തുറന്ന് നോക്കിയിട്ട് ഞാനുണ്ട് എന്നറിയോ? ഒരാള് ഒരു സത്രത്തിൽ പോയി കിടന്നു. മൂന്ന് നാല് പേര് ഒന്നിച്ച് ഡോർമിറ്ററി പോലെ കിടക്കുകയാണ്. അപ്പൊ ഇയാള് കിടക്കുമ്പോ പാന്റ് സൂട്ട് ഷൂ ഒക്കെ ഇട്ടിട്ട് കിടക്കുക അത്രേ. അപ്പൊ അയാളോട് അടുത്ത് കിടക്കുന്ന ആള് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ കിടക്കണത്രേന്ന് ചോദിച്ചു അത്രേ. അപ്പൊ അയാള് പറഞ്ഞു, ഇവിടെ നാലഞ്ചു പേര് കിടക്കുന്നു, രാവിലെ എണീറ്റ ഞാൻ ആരാണെന്ന് എങ്ങനെ അറിയും? കൺഫ്യൂഷൻ ആവില്ലേ? അപ്പൊ എന്നെ അറിയാൻ വേണ്ടിട്ടാ ഷൂ ഒക്കെ ഇട്ടിട്ട് കിടക്കണം. അങ്ങനെ കൺഫ്യൂഷൻ വരുമോ നമുക്ക് എപ്പോഴെങ്കിലും? ഹൗ യു റെക്കഗ്നൈസ് യുവർ സെൽഫ്? ബിക്കോസ് ഐ ആം, ഞാൻ ഉണ്ട്, എനിക്കറിയാം അല്ലേ. അതിന് നോക്കിയിട്ട് കണ്ടുപിടിക്കണ്ട, നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ചിന്തിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സ്വയം ഞാൻ ഉണ്ട് എന്നുള്ളത് എന്റെ അനുഭവമാണ്. എങ്ങനെ അറിഞ്ഞു? മട്ടാഞ്ചേരിയിൽ വെച്ച് തന്നെ ഇത് കുട്ടികളുടെ ഇടയിൽ ഒരിക്കൽ ചോദിച്ചു, എങ്ങനെ അറിഞ്ഞു ഞാൻ ഉണ്ട് എന്ന്? ഒരു കുട്ടി ഒപ്പം തന്നെ പറഞ്ഞു, ഇറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ്. ഞാൻ ഉണ്ട് എന്നുള്ളത് എക്സ്പീരിയൻസ്, അതാണ് വാക്ക്. എക്സ്പീരിയൻസ് എന്ന് പറയണത് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ മാത്രമേ യോജിക്കുകയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പെർസെപ്ഷനാണ്. നിങ്ങളുടെ മുമ്പിൽ സാക്ഷാത് ഭഗവാൻ മുമ്പിൽ വന്ന് ശൂലം പിടിച്ചുകൊണ്ടോ ശംഖചക്ര കഥാപാണിയായിട്ട് നിന്നാൽ പോലും ഇറ്റ് ഈസ് പെർസെപ്ഷൻ, ഇറ്റ് ഈസ് നോട്ട് എക്സ്പീരിയൻസ്. കണ്ണുകൊണ്ടാണ് കാണുന്നത്, കണ്ണു പറ്റിക്കും, മാത്രമല്ല ഈ വന്നത് പോകും. സ്വപ്നത്തിൽ എനിക്ക് എന്തോ ദർശനം കിട്ടിയാൽ അതും പെർസെപ്ഷനാണ്, വരുന്നു പോകുന്നു. പക്ഷെ ഈ കാണുന്നവൻ, അതാണ് വസുദേവർക്ക് കൃഷ്ണൻ മുമ്പിൽ വന്ന ഉടനെ സാക്ഷാത്കാരം ഉണ്ടായി കുറച്ചു നേരത്തേക്ക്. അപ്പൊ വസുദേവർ പറയുന്നു ഭാഗവതത്തിൽ, ആത്മനഃ ദൃശ്യഗുണേഷു സന്നിധി വ്യവസ്യത്തെ സ്വവ്യതിരേകത അബുധ. ആരാണോ തന്നെ മാറ്റി നിർത്തിയിട്ട് ദൃശ്യപ്രപഞ്ചം ഉണ്ട് എന്ന് പറയണത് അവൻ വിഡ്ഢിയാണെന്ന്. താനില്ലെങ്കിൽ ദൃശ്യപ്രപഞ്ചത്തിനെ ആര് കാണും? അതുകൊണ്ട് കൃഷ്ണ ഈ മുമ്പിൽ നിൽക്കുന്ന രൂപം ഞാനാകുന്ന അനുഭവ മണ്ഡലത്തിൽ പ്രകാശിക്കുന്നതാണ്. ഇത് വരും പോകും. യഥാർത്ഥ കൃഷ്ണൻ എന്റെ പുറകിൽ, എന്റെ ഉള്ളിൽ ഈ മുമ്പിൽ ജനിച്ച കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുന്നു. വിദിതോസി ഭവാൻ സാക്ഷാത് പുരുഷ പ്രകൃതേ പരഹ കേവല അനുഭവാനന്ദ സ്വരൂപ സർവബുദ്ധി ദൃക്. കേവല അനുഭവാനന്ദം എന്ന് വെച്ചാൽ പ്യുവർ ഇന്റഗ്രൽ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് എന്നുള്ള വാക്ക് പ്രയോഗിക്കാവുന്നത് ഞാൻ എന്നുള്ള അനുഭവത്തിൽ മാത്രമാണ്. ശരീരത്തിൽ പോലും പ്രയോഗിക്കാൻ പറ്റില്ല. നോക്കണം, നിങ്ങളെ മാത്രമല്ല ഞാൻ പെർസെപ്ഷൻ എന്ന് പറയും. എന്റെ ദേഹം തന്നെ എനിക്ക് അനുഭവമല്ല, എന്റെ തന്നെ ശരീരം എനിക്ക് അനുഭവമല്ല, പെർസെപ്ഷനാണ്. ഒരാൾക്ക് കാല് ആംബ്യൂട്ടേറ്റ് ചെയ്ത് എടുത്തു, കാല് മുറിച്ചു കളഞ്ഞിട്ട് ഒരു സൂക്കേട് വരും അത്രേ. എന്താ സൂക്കേടിന് പേരെന്ന് വെച്ചാൽ ഫാൻറ്റം ലിംബ് എന്ന് പറയും. അതായത് കാലില്ലാത്ത സ്ഥാനം. ഇവിടെ കാലില്ല, മുട്ടിന് ചുവട്ടല് ചൊറിയൂ അത്രേ. കാലില്ല പക്ഷെ ചൊറിയും. ചൊറിയാൻ പറ്റുമോ? കാലില്ലല്ലോ, എങ്ങനെ ചൊറിയും? ബ്രെയിനിന് ഈ കാല് ഇവിടുന്ന് പോയി കഴിഞ്ഞു എന്നുള്ള മെസ്സേജ് ഇനിയും കിട്ടിയിട്ടേ ഇല്ല. അതുകൊണ്ട് കാൽ ഇല്ല എന്നുള്ളത് ബ്രെയിനിന് അറിയില്ല. ചൊറിയും, ചൊറിയാനും പറ്റാത്തത് കൊണ്ട് മരുന്ന് കഴിക്കണം. അങ്ങനെയൊരു സൂക്കേട്. ചൊറിയാനും പറ്റില്ലല്ലോ, അപ്പൊ മരുന്ന് കഴിക്കണം ആ ചൊറിച്ചൽ മാറാനായിട്ട്. അങ്ങനെ ഒരു സുഖക്കേട്. ഇതെന്തുകൊണ്ട് വന്നു? കാല് ഉണ്ട് എന്നുള്ളത് എന്റെ എക്സ്പീരിയൻസിലില്ല, സെൻസേഷൻ കൊണ്ട് മനസ്സിലാക്കുന്നതാണ്. എന്ന് വെച്ചാൽ ദേഹം തന്നെ ഉണ്ട് എന്നുള്ളത് അനുഭവത്തിലില്ല, അഭിമാനത്തിലേ ഉള്ളൂ. ഇന്ദ്രിയം കൊണ്ട് നോക്കണം, സെൻസേഷൻ കൊണ്ടാണ് ശരീരത്തിനെ നമ്മൾ അറിയണത്. ചിലപ്പോൾ കാല് മരത്ത് പോയാൽ ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയില്ല, സെൻസേഷനാണ്. നമ്മൾ പിടിച്ചു നോക്കിയിട്ട്, പിടിച്ച് അമർത്തിയിട്ട് വേണം അതിൽ സെൻസേഷൻ ഉണ്ടാക്കാൻ. അപ്പൊ ദേഹം സെൻസേഷനാണ്. ദേഹബോധം നമുക്കില്ല, ദേഹ അഭിമാനമേ ഉള്ളൂ. ദേഹബോധം ഉണ്ടാവാനേ പറ്റില്ല. ബോധം ദേഹത്തിനുണ്ടാവില്ല, ദേഹത്തിന് ബോധമില്ല, ആത്മാവിന് ദേഹവുമായിട്ട് സമ്പർക്കവുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരുന്നോള, മരണത്തിനെ ഭയപ്പെടുകയെ വേണ്ട. കാരണം എന്താന്ന് വെച്ചാൽ മരിക്കുമ്പോ അറിയുകയില്ല. നമ്മള് നോക്കിക്കൊണ്ടിരുന്നാലേ അറിയുള്ളൂ, അല്ലെങ്കിൽ അറിയില്ല. ചിലപ്പോ കർച്ചീഫ് അപ്പോ പാക്കറ്റിൽ നിന്ന് ഇടുപ്പിൽ വെച്ച കർച്ചീഫ് വീണാ അറിയില്ലല്ലോ. അതുപോലെ മരിക്കുന്ന ആൾക്ക് മരണം നാച്ചുറൽ പ്രോസസ്സാണ്. അതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്, കൗമാരം കഴിഞ്ഞ് യൗവനം വന്നത് നിങ്ങൾക്കറിഞ്ഞില്ല, യൗവനം കഴിഞ്ഞു വാർദ്ധക്യം വന്നത് നിങ്ങൾക്കറിഞ്ഞില്ല. അതുപോലെ തന്നെ ഹേ അർജുന, മരണം വരുന്നതും തനിക്ക് അറിയില്ല, നാച്ചുറലായിട്ട് അത് അങ്ങോട്ട് നടക്കും. ആലോചിച്ച് പേടിക്കാതിരിക്കും.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമശിവായ.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: അങ്ങനെ വേണ്ടിയിട്ടാണ് ഈ സു അരോധി തുടങ്ങി. പക്ഷെ ഇതിന്റെയൊക്കെ ഈ വാക്യങ്ങളുടെ എല്ലാം ദ്രുവ്യാഖ്യാനങ്ങൾ വേദത്തെ സംബന്ധിച്ച് അങ്ങനെയുണ്ട്. ചില വാക്യങ്ങളെല്ലാം പിൽക്കാലത്ത് വളരെ ദ്രുവ്യാഖ്യാനം ചെയ്തു, ചില വാക്യങ്ങളെ പിന്നെ കണ്ടില്ല എന്ന് നടിച്ച് അങ്ങനെ. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ചോദ്യം ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ടാണ് ആ കാര്യം പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ പൗരോഹിത്യ മേധാവിത്വം എന്ന് പറയും. പുരോഹിതന്മാര് അങ്ങനെ ചെയ്തു കളഞ്ഞു. അതാണ് ഈ കൊടുത്തിരിക്കുന്ന യഥേമാം വാചം കല്യാണിം ആവദാനി ജനേ ബ്രഹ്മരാജന്യാഭ്യാം ശൂദ്രായച എന്ന് തുടങ്ങുന്ന ഈ വാക്യം ശുക്ലയജുർവേദത്തിലുള്ളതാണ്. ഇവിടുത്തെ ചോദ്യം ഇതാണ്, ശ്രുതിയിൽ വേദാധ്യയനം ശൂദ്രർക്ക് പോലും വിധിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ശ്രുതിയെ പരമപ്രമാണമായി കരുതുന്ന വേദാന്ത ശാസ്ത്രത്തിന്റെ പ്രമുഖരായ ആചാര്യന്മാരിൽ ഒരാളായ ശ്രീമത് ശങ്കരാചാര്യ സ്വാമികൾ ശൂദ്രർക്ക് വേദ നിഷേധം കൽപ്പിച്ചു എന്നത് യുക്തിഭംഗം ആയില്ലേ? ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശങ്കരാചാര്യർ ഒരിക്കലും ശൂദ്രർക്ക് വേദം നിഷേധിച്ചിട്ടില്ല. ശങ്കരാചാര്യർ ശൂദ്രർക്ക് വേദാധ്യയനം നിഷേധിച്ചിട്ടില്ല. അങ്ങനെ നമ്മളൊരു ആരോപണം ശങ്കരാചാര്യരുടെ പേരിൽ പറയുന്നത് ശരിയല്ല. ശൂദ്രർക്ക് വേദാധ്യയനം പാടില്ല എന്ന് നിഷേധിച്ച സ്മൃതികൾ അതിനാണ് ശങ്കരാചാര്യർ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത്. അതിന് ശങ്കരാചാര്യർ പ്രമാണമായി സ്വീകരിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ ശങ്കരാചാര്യർ ശൂദ്രൻ വേദം പഠിക്കാൻ പാടില്ല എന്ന് നിഷേധിച്ചിട്ടില്ല. ശൂദ്രൻ വേദം പഠിക്കാൻ പാടില്ല എന്നുള്ള സ്മൃതികൾ ഉദ്ധരിച്ചു, ഗൗതമ സ്മൃതി, അത് ശങ്കരാചാര്യർ ഉദ്ധരിച്ചിട്ടുണ്ട്. ശൂദ്രം കേൾക്കുന്ന വേദന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്നുള്ള ആ സ്മൃതിയെ ശങ്കരാചാര്യ ഭാഷ്യത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശങ്കരാചാര്യർ നിഷേധിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള പ്രമാണങ്ങളെ ശങ്കരാചാര്യർ അംഗീകരിച്ചു എന്നുള്ളതാണ്. അതിനെ പ്രമാണമായി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. അതിനാൽ തന്നെ അപശൂദ്രാദി പ്രകരണവും മറ്റും പ്രക്ഷിപ്തം. എന്തായാലും ഇന്നലെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇതിൽ മലയാളം വളരെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, തെറ്റില്ല. ഒരു പെസകം കാണുന്നില്ല, ശ്രദ്ധിച്ച എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ശ്രദ്ധ മതി, മലയാളം ശരിയായിക്കോളും. അപ്പൊ അപശൂദ്ര അധികരണം പ്രക്ഷിപ്തമാണോ എന്നുള്ളതാണ്. നമ്മളിപ്പോ അപശൂദ്ര അധികരണത്തിൽ എത്തിയില്ല, എന്നാലും ചോദിക്കുമ്പോൾ സമാനം പറയണമല്ലോ. അപശൂദ്രാധികരണം ഒരു കാരണവശാലും പ്രക്ഷിപ്തമാകാൻ വഴിയില്ല. കാരണം അത് പ്രക്ഷിപ്തമാണെങ്കിൽ അത് പ്രക്ഷിപ്തമാണെന്ന് ആര് പറയണം? ഈ പറയുന്ന പ്രക്ഷിപ്തമെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പിൽക്കാലത്ത് ആരോ അത് എഴുതി ചേർത്താണ്. അങ്ങനെ ആകാനുള്ള ഒരു സാധ്യതയില്ല. എന്തുകൊണ്ട് സാധ്യതയില്ല? കാരണം ഈ അപശൂദ്രാധികരണം എന്ന് പറയുന്നത് ഈ ഉത്തരമീമാംസയിൽ മാത്രമുള്ളതല്ല, പൂർവ്വമീമാംസയിലും ഉണ്ട് അപശൂദ്രാധികരണം. നമ്മളിപ്പോ ഈ ചർച്ച ചെയ്ത ഈ പൂർവ്വമീമാംസ ജൈമിനീയ മീമാംസയിലുമുണ്ട് അപശൂദ്രാധികരണം എന്ന് പറയുന്നു ഒരു ഭാഗം. അവിടെയും ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വേദ അധ്യയനവും വൈദിക കർമ്മങ്ങളുമെല്ലാം അശൂദ്രർക്കാകാമോ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഉപനിഷത്തുകളുടെ പല ഭാഗങ്ങളിലും ഈ വിഷയം വരുന്നുണ്ട്. എല്ലാ ഭാഷ്യകാരന്മാരും ഇത് ശങ്കരാചാര്യർ എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരോ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. മാധവനും രാമാനുജനും എല്ലാവരും അപശൂദ്രാധികരണത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെ ഭാഷയങ്ങളിലും ഇതൊക്കെ മാറ്റി എഴുതിയത് ആരാ ഇത് എഴുതിച്ചേർത്ത്? ഒരാൾ വിചാരിച്ചത് നടക്കുമോ? പലതരത്തിൽ ഈ ബ്രഹ്മസൂത്രത്തെയും മറ്റും വ്യാഖ്യാനിച്ചിട്ടുള്ള വിഭിന്നമായ സിദ്ധാന്തങ്ങൾ രചിച്ചിട്ടുള്ള ഈ ആചാര്യന്മാരുടെ എല്ലാം ഭാഷയത്തിൽ ഏതോ ഒരാള് എവിടെയോ ഇരുന്നു ഇത് എഴുതിച്ചേർത്തു എന്നൊക്കെ കൽപ്പിക്കുന്നത് അബദ്ധമാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ, അദ്വൈതാചാര്യനായിരിക്കുന്ന ശങ്കരാചാര്യർ എങ്ങനെ ഈ ഒരു കാര്യത്തെ സമർത്ഥിക്കും അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതിന്റെ തകരാറ് ഈ അദ്വൈതം ശരിയായിട്ട് പഠിക്കാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, കലാകൗമുദി വായിച്ച് അദ്വൈതം പഠിക്കുന്നതിന്റെ തകരാറാണ്. ഈ സമ്പ്രദായത്തിലൂടെ അദ്വൈതം പഠിച്ചു വരുന്നവർ, അദ്വൈത സിദ്ധാന്തം ശങ്കരാചാര്യരുടെ കാലത്ത് തുടങ്ങിവെച്ച അധ്യയന അധ്യാപന ക്രമം ഇന്നും നിലനിന്നു വരുന്നുണ്ട് ഈ മഠങ്ങളിലെല്ലാം. ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠങ്ങളിൽ അതുപോലെയുള്ള മറ്റ് ആശ്രമങ്ങളിൽ അദ്വൈതികൾ ഈ ക്രമത്തിൽ നിന്നും പഠിപ്പിച്ചവരുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് അപശൂദ്രാധികരണം പ്രക്ഷിപ്തമാണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ഈ ലോകത്തൊരിടത്തും നിലവിലില്ല. ഏതെങ്കിലും ഒരു ശങ്കരാചാര്യർ അത് പറയത്തില്ല ഇത് പ്രക്ഷിപ്തമാണ്. പിന്നെ മറ്റുള്ളവർ പറയുന്നതിന് അടിസ്ഥാനമില്ലാതെ പറയുന്നതാണ് ഇത് പ്രക്ഷിപ്തമാണ്. അങ്ങനെ ഒരാൾക്ക് ഇതിലെല്ലാം അങ്ങനെ പ്രക്ഷിപ്തമായി കഴിഞ്ഞാൽ വരുന്ന എന്ന് വെച്ചാൽ പാഠഭേദം വരും. ഇപ്പൊ കാളിദാസാദി കൃതികളിൽ മഹാഭാരതത്തിൽ രാമായണത്തിലൊക്കെ പ്രക്ഷിപ്തമുണ്ട്. പ്രക്ഷിപ്തമായ ഭാഗങ്ങളുള്ളതുകൊണ്ട് എന്ത് വരുന്ന രണ്ടു തരത്തിലുള്ള പാഠം കിട്ടും. ചില ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഭണ്ഡാർകർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മഹാഭാരതത്തിന്റെ ഒരു നല്ലൊരു എഡിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം മറ്റ് മഹാഭാരതങ്ങളിൽ നിന്ന് ഉണ്ടെന്ന് പറയുന്ന പല ഭാഗങ്ങളും അതിനകത്ത് അവർ ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം പല മഹാഭാരതങ്ങളുടെ പ്രതികൾ അതിന്റെ കയ്യെഴുത്ത് പ്രതികളും മറ്റുമെല്ലാം കണ്ടെടുത്ത് ഇതിനെ അനേകം പണ്ഡിതന്മാർ കൂടി ചേർന്നിരുന്ന് വളരെ വിശദമായി ചർച്ച ചെയ്ത് ഇത് പിൽക്കാലത്ത് എഴുതി ചേർത്തു. പല കാലങ്ങളിലായിട്ട് പലരും അത് എഴുതി ചേർത്തു എന്ന് കരുതി ഭാഗങ്ങളെല്ലാം അവർ ഒഴിവാക്കി മഹാഭാരതം കുറച്ച് ചെറുതാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അംഗീകരിക്കാം. കാരണം എന്തുകൊണ്ട്? പലതരത്തിലുള്ള പാഠങ്ങൾ ഉള്ളതുകൊണ്ട് ഏതോ ചില പാഠങ്ങൾ പിൽക്കാലത്ത് എഴുതി ചേർത്താണ്. പക്ഷെ ബ്രഹ്മസൂത്രത്തിന് അങ്ങനെ ഒരു പാഠം ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. അതായത് അവശൂദ്രാധികരണം ഇല്ലാത്ത ഒരു ബ്രഹ്മസൂത്രം അങ്ങനെ ഒന്ന് കണ്ടെത്തിയിട്ടില്ല, കണ്ടെത്താൻ ഒക്കത്തുമില്ല. കാരണം അത് പ്രക്ഷിപ്തമല്ലാത്തതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഇത് പ്രക്ഷിപ്തമല്ല എന്ന് പറയുന്ന എന്തുകൊണ്ട്? ഈ ഭാഷ്യം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ നാനാഭാഗത്ത് ഒരേ സമയം അധ്യയന അധ്യാപനം ഇങ്ങനെ നടത്തി വന്നതാണ്. ഒരാളിത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതല്ല, ഓരോ മഠങ്ങളിലും ഇതിങ്ങനെ പഠിക്കുകയും പഠിപ്പിക്കുകയും വന്നു. ഇതെല്ലാം അന്ന് അച്ചടിയില്ല, ഇതെല്ലാം ഓലയിലോ ഭൂർജപത്രത്തിലോ ഒക്കെ എഴുതി വെച്ചാണ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ മനഃപ്പാഠം ചെയ്തു. ഇതാരെങ്കിലും കൂട്ടിച്ചേർത്താണെങ്കിൽ ഇതിനെല്ലാം കൂടെ ഒരാൾ സംഗ്രഹിക്കണം, ഒരിടത്ത് കൊണ്ടുവരണം, ആരെങ്കിലും ഒരാൾ ഇതിന് തയ്യാറാവണം. അപ്പോ ഈ ശിഷ്യപരമ്പരകളിലുള്ള എല്ലാ ബ്രഹ്മസൂത്രങ്ങളെയും സംഘടിപ്പിച്ച് ഒരിടത്ത് കൊണ്ടുവന്നിട്ട് ഒരാളിരുന്ന് ഇതിനെല്ലാം മാറ്റിയെഴുതണം, ഇതെല്ലാം വെട്ടിത്തിരുത്തണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രാമാനുജന്റെയും മാധവന്റെയും ശ്രീശങ്കരന്റെയും എല്ലാം ഇത് വെട്ടിത്തിരുത്തണം, തിരുത്തി ഇങ്ങനെ ഇല്ലാത്തൊന്ന് കൊണ്ടുവരണം. അതൊന്നും ഒരിക്കലും ഇന്നത്തെ കാലത്ത് തന്നെ പ്രയാസമാണ്. അന്ന് ഇത്രയും യാതൊരു തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങളോ വാർത്താവിനിമയ സൗകര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് ഇതിനെല്ലാം വെട്ടിത്തിരുത്തി ഈ ബ്രഹ്മസൂത്രത്തെ ഭാരതത്തിന്റെ നാനാഭാഗത്തുള്ള എല്ലാ മഠങ്ങളിലും എല്ലാം ഒരേ രൂപത്തിലാക്കുക എന്ന് പറയുന്നു. ശങ്കരാചാര്യ ഇത് എഴുതി വെച്ചിട്ട് പോവുകയല്ലേ ചെയ്ത്, മഠങ്ങളെ സ്ഥാപിച്ച് അവിടെയുള്ള ആചാര്യന്മാരെല്ലാം ഇത് പഠിപ്പിക്കാൻ ചുമതലപ്പെടുത്തി. അന്നു മുതൽ ഇത് പല പരമ്പരകളിലൂടെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് വരെ സജീവമായി നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് അദ്വൈതം പോലെ. അത് രചിച്ച കാലം മുതൽ ഇന്ന് വരെ സദാ എല്ലാ ദിവസവും ഇങ്ങനെ പഠന പാഠനം നടന്നിട്ടുള്ള വേറെ ഗ്രന്ഥങ്ങൾ അപൂർവമാണ്. മഹാഭാരതമൊക്കെ എഴുതി വെച്ചെങ്കിലും അത് സ്ഥിരം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമില്ല. ആരെങ്കിലുമൊക്കെ വായിക്കുന്നു, മനസ്സിലാക്കുന്നു, പ്രവചനം നടത്തുന്നു എന്നേ ഉള്ളൂ. അദ്വൈതം അങ്ങനെയല്ല. അത് തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ അതിന്റെ അധ്യയന അധ്യാപനം ഈ ഭാരതത്തിൽ മുടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗം അത് പ്രക്ഷിപ്തമാണ്, എഴുതി ചേർത്താണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശുദ്ധ മണ്ഡത്തരമാണ്. അതുകൊണ്ട് ഇത് അങ്ങനെ കൽപ്പിക്കുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് ഇത് പ്രക്ഷിപ്തമാകാൻ ആയെങ്കിൽ അത് ആര് പ്രക്ഷിപ്തമാക്കി, എവിടെ വെച്ചാക്കി, എങ്ങനെ ചെയ്തു എന്നൊക്കെ സമാനം പറയേണ്ടി വരും. അത് പിന്നെ അവർ ഇതിനുവേണ്ടി പറയുന്നതാണ് എന്താണ്, ശങ്കരാചാര്യർ അദ്വൈതം പറഞ്ഞു, സർവവും ബ്രഹ്മം എന്ന് പറഞ്ഞ ആള് എങ്ങനെ ഈ ഉച്ചനീചത്വത്തെ അംഗീകരിക്കുന്ന ഈ ചാതുർവർണ്ണ വ്യവസ്ഥിതിയെ സമർത്ഥിക്കുന്ന ഈ അവശൂദ്രാധികരണം എഴുതി എന്നുള്ളതിന് സമാധാനം കണ്ടെത്താത്തതുകൊണ്ട് പറയുന്ന ഒന്നാണ്. ഈ ശങ്കരപരമ്പരയിൽ ഇന്നും ഒരു സ്ഥലത്തും ഒരാള് പോലും ഇതിനെ അവശൂദ്രാധികരണം പ്രക്ഷിപ്തമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് ഇത് പഠിപ്പിക്കുന്നില്ല എല്ലായിടത്തും. അല്ലെങ്കിൽ ഏതെങ്കിലും ശങ്കരാചാര്യന്മാരോട് ചോദിച്ചു. അത് മാത്രമല്ല, ഇതിന്റെ ഏറ്റവും പ്രാചീനമായ ബ്രഹ്മസൂത്രത്തിന്റെ വളരെ പ്രാചീനമായ പനയോലയിലും മറ്റും എഴുതി വെച്ചിരിക്കുന്ന ഇത് ഞാൻ നേരിട്ട് കണ്ട് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. അതിലൊന്നിനും അവശൂദ്രാധികരണം ഇല്ലാത്ത ഒരു ബ്രഹ്മസൂത്രം കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടോയെന്ന് അന്വേഷിച്ചു നോക്കിയിട്ടുണ്ട്, ശങ്കരാചാര്യന്മാരോട് ചോദിച്ചിട്ടുണ്ട്, അവരാരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അവശൂദ്രാധികരണം ഇല്ലാത്ത ഒരു ബ്രഹ്മ. ഇത് ശങ്കരാചാര്യ എഴുതി തന്നെയാണ് മൊത്തം ഈ ഭാഷ്യം. അത് ഇത് പ്രക്ഷിപ്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിലും മറ്റും വരുന്ന ഭാഷ്യഭാഗങ്ങൾ എത്രയോ ഭാഗത്ത് വരുന്നുണ്ട്, ഗീതാഭാഷ്യത്തിൽ വരുന്നുണ്ട്, എവിടെയെല്ലാം വരുന്നുണ്ട്, ഇതിനെ സമർത്ഥിച്ചുകൊണ്ട് ചതുർവർണ്ണ വ്യവസ്ഥയെ സമർത്ഥിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതെല്ലാം പ്രക്ഷിപ്തമെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ പ്രക്ഷിപ്തമെന്ന് കരുതുന്നതിനുള്ള യാതൊരു തെളിവുകളുമില്ല, മറിച്ച് അതല്ലാന്ന് കരുതുന്നതിനുള്ള ധാരാളം തെളിവുകളുമുണ്ട്. ഈ അതിന് ഏറ്റവും പ്രധാന തെളിവ് അധ്യയന പാരമ്പര്യം തന്നെ. അതുകൊണ്ട് ഇത് ശങ്കരാചാര്യ എഴുതിയത് തന്നെയാണ്. അത് അതിൽ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ എഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ പല വിഡിതങ്ങളും ഇങ്ങനെയുള്ള ആചാര്യന്മാർക്ക് പറ്റാറുണ്ട്. അതിലൊരു വിഡിതമായിട്ട് നമ്മൾ കണക്കാക്കുക, അങ്ങനെയാണ് ഞാൻ കണക്കാക്കുന്നത്, എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളൂ. പിന്നെ അങ്ങനെ സംഭവിച്ചു പോയി എന്നേ പറയാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അദ്വൈത ആചാര്യൻ എന്നുള്ള നിലയ്ക്ക്, അദ്വൈത സിദ്ധാന്തത്തിന്റെ ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് ആചാര്യസ്വാമികളോട് അതുകൊണ്ട് ആർക്കും ബഹുമാനക്കുറവൊന്നും തോന്നേണ്ട കാര്യമില്ല. അദ്ദേഹം അന്ന് സമർത്ഥിച്ച, അദ്ദേഹം സൂത്രനെ നിഷേധിച്ചില്ല, അതും മനസ്സിലാക്കണം. സ്മൃതികളിൽ നിഷേധം ഉണ്ടായിരുന്നു, അതിനെ ശങ്കരാചാര്യർ അതിനെ പ്രമാണമായി സ്വീകരിച്ചു. അപ്പോൾ ശങ്കരാചാര്യർക്ക് മുമ്പ് വന്നിട്ടുള്ള പലരും ഇതിനെ നിഷേധിച്ചിട്ടുണ്ട്. പൂർവ്വമീമാംസയിൽ തന്നെ ഈ വ്യവസ്ഥിതിയെ നിഷേധിക്കുന്ന ആചാര്യന്മാർ വരുന്നുണ്ട്. അവിടത്തെ അവശൂദ്രാധികരണത്തിൽ അതിനെ നിഷേധിച്ചിട്ട് ജെയ്മിൻ സമർത്ഥിക്കുകയാണ്. അവിടെ ഇതിനെ ഈ അവശൂദ്രാധികരണത്തെ അവിടെ സമർത്ഥിക്കുന്നുണ്ട്. അതുപോലെ അപ്പോൾ അതിനെ തുടർന്നാണ് പറഞ്ഞല്ലോ ഇത് ഒറ്റ ശാസ്ത്രമാണ് പൂർവമീമാംസ ഉത്തരമീമാംസ. പൂർവമീമാംസയിലെ അവശൂദ്രാധികരണത്തെ തുടർന്നാണ് ഉത്തരമീമാംസയിലും അവശൂദ്രാധികരണത്തെ രചിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ അതിനനുസരിച്ച് വ്യാഖ്യാനിച്ചു, സൂത്രത്തിനനുസരിച്ച് ഇവിടെ വ്യാഖ്യാനിച്ചു. അത് അതിനെന്തെങ്കിലും നമുക്ക് യുക്തിഭംഗമോ അല്ലെങ്കിൽ അതിൽ കാലോചിതമല്ലാത്ത എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളതിനെ തള്ളിക്കളയുക. അല്ലാതെ ആചാര്യനത് എഴുതിയല്ല എന്ന് പറഞ്ഞു ആചാര്യനെ രക്ഷിക്കാൻ ശ്രമിക്കേണ്ട കാര്യമുണ്ടോ എന്ന കാര്യമാണ് ചിന്തിക്കേണ്ടത്. കാരണം അത് ശരിയല്ലല്ലോ. ഒരാചാര്യൻ എഴുതി വെച്ചത് ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് യോജിക്കാത്തതായിരിക്കാം, അന്നത് യോജിച്ചിരിക്കാം, അതുകൊണ്ട് എഴുതിയായിരിക്കും, അന്നത്തെ കാലത്ത് ശരിയായിരിക്കും. മോക്ഷം കിട്ടുന്നതിന് വരെ ചാതുവർണ്ണീയ വ്യവസ്ഥിതി വേണമെന്ന് ശങ്കരാചാര്യ ഉപനിഷത് ഭാഷയത്തിൽ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മാത്രമല്ല പല ഭാഗങ്ങളിലും ഈ വിഷയം വരുന്നുണ്ട്. ഇത് മൊത്തം ഒന്ന് വായിക്കാനും പഠിക്കാനും ഒക്കെ സമയം കണ്ടെത്തണം. എന്നിട്ട് വേണം ഇതിനെക്കുറിച്ച് നമ്മളൊരു തീരുമാനത്തിലെത്താം. ചാന്തോക്യത്തിന്റെ ഒരു ഭാഗമാണ് വളരെ ഇതുപോലെയുള്ള തമാശയുള്ള ഒരു ഭാഗമാണ്. ഒരു ക്ഷത്രിയന്റെ അടുത്ത് ബ്രാഹ്മണൻ ആത്മവിദ്യ പഠിക്കാനായിട്ട് ചെല്ലുന്നു. ചെല്ലുമ്പോൾ ആ ബ്രാഹ്മണനോട് ക്ഷത്രിയൻ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആ ബ്രാഹ്മണനായ ശിഷ്യന് ആ ക്ഷത്രിയന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ഉത്തരം പറയാൻ കഴിയാത്തതുകൊണ്ട് ചോദിച്ചയാൾ നാണിച്ചു പോയിരുന്നു. ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, വ്യാഖ്യാനിച്ചാണ്. കാരണം എന്തുകൊണ്ടാണ്? ചോദിച്ചത് ബ്രാഹ്മണനോടാണ്. ബ്രാഹ്മണനോട് ചോദിച്ചപ്പം ബ്രാഹ്മണൻ ഉത്തരം പറയാത്തതുകൊണ്ട് ചോദിച്ച ആളിന് ലജ്ജ വന്നു. കാരണം ഉത്തരം പറയാത്ത ആളിനുള്ള കുറ്റം ചോദ്യം ചോദിച്ച ആളിനാണ് കുറ്റം. ഇങ്ങനെയൊക്കെയുള്ള വളരെ രസകരമായ ചില വ്യാഖ്യാനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആചാര്യസ്വാമികൾ അംഗീകരിച്ചിരുന്ന ആ വ്യവസ്ഥിതി, സാധാരണ വ്യവസ്ഥിതിയിൽ ബ്രാഹ്മണനാണ് ശ്രേഷ്ഠം. ക്ഷത്രിയൻ ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് പോയി വിദ്യ പഠിച്ചു കഴിഞ്ഞാലും ഗുരുസ്ഥാനം ബ്രാഹ്മണനല്ല ക്ഷത്രിയനാണ് എന്ന് തന്നെ ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഉപനിഷത് ഭാഷയത്തിൽ. അതായത് ഒരു ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് പോയി വിദ്യ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഗുരുവായിരിക്കുന്നത് പഠിച്ച അയാൾ ബ്രാഹ്മണനല്ല, മറിച്ച് പഠിച്ച ബ്രാഹ്മണനായിരിക്കും ഗുരു, പഠിപ്പിച്ച ക്ഷത്രിയനല്ലെന്നാണ്. കാരണം ബ്രാഹ്മണനാണ് ഗുരുത്വം, സ്മൃതി മനുസ്മൃതിയിലും മറ്റും പറയുന്നുണ്ട്. അതായത് ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് പോയി വിദ്യ പഠിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന ആളല്ല ഗുരു, പഠിച്ച ആളാണ് ഗുരു എന്നാണ്. ഇത് ആചാര്യസ്വാമികളുടെ ഭാഷയത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ സ്മൃതികളിലും മറ്റും വരുന്നതുകൊണ്ടാണ്. ഗൗതമ സ്മൃതി, യാജ്ഞവൽക്കിയ സ്മൃതി, മനുസ്മൃതി പോലെയുള്ള സ്മൃതികളിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പരാമർശിക്കുന്നതുകൊണ്ട് ആചാര്യസ്വാമികൾ അതിനെ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്വൈതത്തിന്റെ ആചാര്യനെന്നുള്ള നിലയ്ക്ക് ആചാര്യസ്വാമികളോട് എനിക്ക് ബഹുമാനക്കുറവൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. ഇതൊരു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ വിഷയം എന്ന് പറയുന്ന അദ്വൈതമല്ല, ഇത് സാമൂഹ്യ ശാസ്ത്രമാണ്. അതിൽ ആചാര്യസ്വാമികൾക്ക് ദീർഘവീക്ഷണം ഇല്ലാതെ പോയി എന്ന് കരുതുന്നത് കൊണ്ട് ദോഷമില്ല. കാരണം ഈ സർവജ്ഞൻ എന്ന് പറയുന്നതിന് ഉള്ള അർത്ഥം അത്രയേ ഉള്ളൂ, സർവജ്ഞത്വം എന്ന് പറയുന്നതിന്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈശ്വരന് മാത്രമേ സർവജ്ഞത്വം ഉണ്ടാവൂ, ജീവന്മാർക്കൊന്നും സർവജ്ഞത്വം ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത്ര ഒരു ദീർഘവീക്ഷണം ഇല്ലാതിരുന്നത് അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഭാവിയെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ധാരണകൾക്ക് പൊരുത്തക്കേടുകൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്. ഇതിനെക്കുറിച്ച് ശരിയായ ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആചാര്യസ്വാമികൾക്ക് അദ്വൈത ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോട് ബഹുമാനക്കുറവ് തോന്നേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് അറിയാത്ത ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അബദ്ധം പറ്റി എന്ന് കരുതാം. ആർക്കും പറ്റും, നമ്മൾ ആര് പറയാൻ പോയി കഴിഞ്ഞാലും, അല്ല ഏത് ജീവന്മാരും അത് പറയാൻ പോയി കഴിഞ്ഞാലും ഒരു അബദ്ധം വരും, അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു വേദവാക്യത്തിൽ ശൂദ്രനും വേദാധ്യയനമാകാം എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതും വളരെ ചർച്ചയാവശ്യമുള്ളതുമായ ഒരു വിഷയമാണ്. അപ്പോൾ ശൂദ്രൻ എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ശൂദ്രനാണെങ്കിൽ അയാൾ വേദം അധ്യയനം ചെയ്യുന്നതിന് യോഗ്യനല്ലല്ലോ. അപ്പോൾ പിന്നെ ശൂദ്രന് വേദാധ്യയനമാകാമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് എന്നതിനെ ചോദിക്കും. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ശുചിത്വം മറ്റും ഇല്ലാത്തവനാണ്. അപ്പോൾ അവനെങ്ങനെ വേദാധ്യയനത്തിന് അധികാരിയാവും? ഇവിടെ പറയുന്ന ശൂദ്രന് വേദാധ്യയനമാകാമെന്നാണ്. അപ്പോൾ ഇവിടെ ശൂദ്രൻ എന്ന് പറയുന്ന ആരെ? ഗുണകർമ്മങ്ങൾക്കനുസരിച്ചവനല്ല, പഴയ രീതിയിൽ വർണ്ണ വിഭജനമനുസരിച്ച് ശൂദ്രൻ എന്നുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരെയാണ്. അപ്പോൾ അവർക്കും വേദാധ്യയനം വിധിച്ചിരിക്കുന്നു ഇതിൽ. അപ്പോൾ ശൂദ്രൻ എന്ന് പറയുന്നത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണെങ്കിൽ ദാസ്യവൃത്തി ചെയ്യുന്നവനാണ്, അവന് ദാസ്യവൃത്തി ചെയ്യാനേ ഉള്ളൂ, അവന് വേദം പഠിക്കുന്നതിനുള്ള ബുദ്ധിയും ശേഷിയൊന്നും കാണത്തില്ല, അവന് പിന്നെ വേദം വിരിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെന്തോ? അപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ളതല്ല, ജന്മം കൊണ്ട് തന്നെ ശുദ്ധനായവനും അവന് വേദം പഠിക്കാവുന്നതാണ്. ഈ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ചാതുരണ്യം എന്ന് പറയുന്നത് നമ്മുടെ മഹാഭാരതത്തിലും മറ്റും പറയുന്നുണ്ടെങ്കിലും അതൊരിക്കലും പ്രായോഗികമായി ഭാരതത്തിൽ ഒരിക്കലും നടപ്പിലാകാത്ത ഒരു കാര്യമാണ്. ഒരിക്കലും നടപ്പിലായിട്ടില്ല, അതൊരാശയം മാത്രമാണ്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ചാതുർവർണ്ണയം എന്ന് പറയുന്നു, അതൊരിക്കലും നടപ്പിലായിട്ടില്ല, ഒരിക്കലും അത് നടപ്പിലാക്കാൻ പറ്റത്തുമില്ല. എന്തുകൊണ്ട്? നമ്മൾ പുരാണങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു നോക്കുക, അത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഒരിടത്തും ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ ഒന്നും പറയുന്നില്ല. മഹാഭാരതത്തിലും മറ്റുമൊക്കെ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഗുണകർമ്മം അനുസരിച്ചാണ്. ഒരുപാട് ഭാഗങ്ങളിൽ അത് പറയുന്നുണ്ട്, ശാന്തിപർവ്വത്തിൽ തന്നെ അത് വരുന്നുണ്ട്. പക്ഷെ പറയുന്നുണ്ടെങ്കിൽ അതൊരു ആശയം എന്നുള്ള നിലയ്ക്കേ നിലനിന്നിട്ടുള്ളൂ, അല്ലാതെ സമൂഹത്തിൽ അതൊരു വ്യവസ്ഥിതിയായി ഒരിക്കലും വന്നിട്ടില്ല. ഒരു ഉദാഹരണം മാത്രം പറയാം. ദ്രോണാചാര്യർ, അദ്ദേഹത്തിന്റെ പണി എന്തായിരുന്നു? യുദ്ധം ചെയ്യിക്കുക ചെയ്യുക, അതായിരുന്നു പണി. പക്ഷെ അദ്ദേഹത്തിന് ഒരിടത്തും ക്ഷത്രിയനെന്ന് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടില്ല, മറിച്ച് ബ്രാഹ്മണൻ എന്നാണ് പറഞ്ഞിരിക്കുന്നു. എവിടെയെങ്കിലും മഹാഭാരതത്തിൽ ദ്രോണാചാര്യരെ, ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണെങ്കിൽ ദ്രോണാചാര്യരെ ഒരിക്കലും നമുക്ക് ക്ഷത്രിയനെന്ന് പറയാൻ പറ്റത്തില്ല, ബ്രാഹ്മണനെന്ന് പറയാൻ പറ്റത്തില്ല, ക്ഷത്രിയനെന്നേ പറയാൻ പറ്റൂ. അവസാനം യുദ്ധം ചെയ്താൽ മരിക്കുന്നത്, ബ്രാഹ്മണൻ യുദ്ധം ചെയ്തല്ലോ മരിക്കേണ്ടത്, പക്ഷെ അവിടെ യുദ്ധം ചെയ്താൽ മരിക്കുന്നത്. പക്ഷെ ദ്രോണരെ എന്തു പറയുന്നു? മഹാഭാരതത്തിൽ എവിടെ നോക്കിയാലും ഒരിടത്തും ദ്രോണരെ ക്ഷത്രിയനെന്ന് പറയത്തില്ല, ക്ഷാത്രകർമ്മമാണ് ചെയ്തത്, ബ്രാഹ്മണനെ പറയത്തുള്ളൂ. ഇതൊന്നും പറയാതിരിക്കുന്ന നല്ല, എന്നാലും എന്നെ കൊണ്ട് പറയിക്കുന്നതുകൊണ്ട് ഞാനിത് പറയുകയാണ്, വേണമെന്നും പറഞ്ഞ് പറയുന്നതല്ല. പറയിച്ചാൽ പിന്നെ പറയാതിരിക്കുന്ന എങ്ങനെ? വിദുരരെ നോക്കുക, വിദുരര് ജ്ഞാനിയാണ്, ആദ്യന്തം യുദ്ധം തന്നെ ഉപേക്ഷിച്ചയാളാണ്, യുദ്ധം ത്യജിച്ചയാളാണ്. പക്ഷെ വിദുരരെ മഹാഭാരതത്തിൽ ഒരിടത്തും ബ്രാഹ്മണൻ എന്ന് പറയത്തില്ല, മറിച്ച് ശൂദ്രനെന്നേ പറയത്തുള്ളൂ. എവിടെയെങ്കിലും മഹാഭാരതത്തിൽ വിദുരനും ബ്രാഹ്മണൻ എന്ന് പറയുന്നുണ്ട്, ബ്രഹ്മജ്ഞാനമുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ആ പട്ടികയിലേക്ക് വരുമ്പോൾ, ജാതി തിരിച്ചുള്ള പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് ശൂദ്രന്റെ പട്ടികയിലാണ് വിദുരനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഓരോരുത്തരെയും നോക്കുക മഹാഭാരതത്തിൽ. അപ്പോ അന്നത്തെയും വിഭജനമനുസരിച്ച് ഇങ്ങനെ ഒരു ആശയം പറയുന്നുണ്ടെങ്കിലും രണ്ട് ആശയങ്ങളും നിലനിന്നിരുന്നു, ജന്മം കൊണ്ടുള്ള ജാതി, കർമ്മം കൊണ്ടുള്ള ജാതി. ഈ രണ്ട് ആശയങ്ങളും നിലനിന്നിരുന്നുവെങ്കിലും പ്രായോഗികമായി നടപ്പിലായിരുന്നത് ജന്മം കൊണ്ടുള്ള ജാതിയാണ്. സ്മൃതികളെല്ലാം അതിനനുസരിച്ചാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ഗുണകർമ്മങ്ങൾക്കനുസരിച്ചല്ല. പക്ഷെ ഇത് ഇതിലെന്തെങ്കിലും യുക്തിക്ക് നിരക്കാത്തത് ഇതിൽ കാണും, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിന് യോജിക്കാത്തതൊക്കെ കാണും. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ മാറ്റാം, അതൊക്കെ വേറെ കാര്യം. പക്ഷെ പണ്ട് എന്താ പറഞ്ഞിരുന്നത് എന്നുള്ളതിന് നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യം ഇല്ല. അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അത് എന്തെങ്കിലും ന്യൂനതയാണെങ്കിൽ ആ ന്യൂനത അംഗീകരിക്കുക. ന്യൂനതകളെയൊക്കെ നമ്മൾ വെള്ള പൂശേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാനിതൊക്കെ വായിച്ചു നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളെന്തിനാണ് പറയുന്നത്? ഉള്ളത് ഉള്ളതുപോലെ പറയുക, മനസ്സിലാകുന്ന കാര്യങ്ങൾ, വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അത് ഉള്ളതുപോലെ തന്നെ പറയുക, അതിനെന്താ ദോഷം വരുന്നു? അതെന്തെങ്കിലും ആശ സംസ്കാരത്തിന് അതുകൊണ്ടുള്ള ദോഷമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അത്തരം ദോഷങ്ങൾ, ഇനി ആ ദോഷങ്ങൾ വരാതിരിക്കുന്നതിന് ആശയം അതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ആ ദോഷങ്ങൾ കടന്നു വരും. അതുകൊണ്ട് അത് കടന്നു വരാതിരിക്കുന്നതിനും അതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വേദത്തിന്റെ കാലത്തിൽ ഇന്നുള്ള ഗവേഷകന്മാർ പറയുന്ന അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. ചാതുർവർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഉച്ച നീതിത്വങ്ങളൊന്നും ഇല്ലായിരുന്നു, വേദം എല്ലാവർക്കും പഠിക്കാമായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് വേദം പഠിക്കാമായിരുന്നു, സ്ത്രീകൾക്ക് ഗായത്രി ജപിക്കാമായിരുന്നു, യാഗവും മറ്റും ചെയ്യാമായിരുന്നു, സ്ത്രീകൾക്ക് സന്യാസമാകാമായിരുന്നു. അതെല്ലാം ശങ്കരാചാര്യർ ബ്രഹ്മസൂത്രത്തിൽ തന്നെ പറയുന്നു. വാചക്നവി തുടങ്ങിയ, മൈത്രേയി തുടങ്ങിയവരുടെയൊക്കെ കാര്യം പറഞ്ഞിട്ട് സ്ത്രീക്ക് സന്യാസത്തിനോട് അധികാരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് സ്മൃതികൾക്ക് പ്രാബല്യം വന്നൊരു കാലം വന്നപ്പോൾ ഇതെല്ലാം തിരിച്ചു. അതാണ് പൌരോഹിത്യ മേധാവിത്വം എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ ചില വ്യക്തികൾ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് പല നിയമങ്ങളും പിന്നീട് ഉണ്ടാക്കി. ആ നിയമങ്ങൾ ഉണ്ടാക്കി ചേർത്തതാണ് മനുസ്മൃതിയിലും, എന്നുവെച്ചാൽ നമ്മൾ ഇന്ന് കാണുന്ന മനുസ്മൃതി. ആ മനുസ്മൃതിയിലും ഇങ്ങനെ ഇത്തരത്തിലല്ലാത്തൊരു മനുസ്മൃതി ഉണ്ടെങ്കിൽ മനുനാ യതുക്തം തദ്ഭൈഷജം, ശങ്കരാചാര്യർ പറയുന്നതാണ് മനു എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് മരുന്നാണ്, എന്നുവെച്ചാൽ അതിന് പിന്നെ യാതൊന്നും നമുക്ക് കളയാനില്ലെന്നാണ്. പക്ഷെ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾക്ക് കിട്ടുന്ന മനസ്മൃതി
2: ഓം നമഃശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമഃശിവായ.

ഹൃദയം മനാനി ഭാഷ സുഖിത്ത ദുഃഖത്വാദി ദർശന നേരിചേരുന്ന ബഹിരിശ്രുതി പ്രത്യക്ഷാദി വിരോധ ദൈത്യമിതി അധ്യാശ്രയ ജനിത വിശേഷ പ്രത്യക്ഷാദിഹി ദുഷ്ടേ ദൃഷ്ടാരംഭസ്യ വിജ്ഞാധാരമേക്കേന വിധാനിയാ അവിജ്ഞാതം വിജ്ഞാത്ര ഇത്യാദി ശ്രുതിഭ്യു ആത്മവിഷയം വിജ്ഞാനം അതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത്. കിന്തഹി ബുദ്ധി ആദി ഉപാധി ആത്മപ്രതിച്ഛയാ വിഷയമേവ സുഖിദോഹം ദുഃഖിദോഹം ഇത്യുമാതി അഹം സുഖി എന്ന് മറ്റുള്ള അനുഭവം ഞാൻ ദുഃഖിയാണ് സുഖിയാണ് എങ്കിൽ അഹം എന്നുള്ള അനുഭവം ഈ അനുഭവം ആത്മാവിനെയാണ് ബോധിപ്പിക്കുന്നത്. അങ്ങനെയാണെന്നാണ് സാധാരണ നമ്മുടെ അനുഭവം. ഞാൻ എന്ന് പറയുന്നത് തന്നെ ബോധിപ്പിക്കുന്നു. അത് ശരീരം അല്ല, കാരണം എൻ്റെ ശരീരം എൻ്റെ മറ്റു ശരീരത്തെ കുറിച്ച് പറയും. അപ്പം അഹം എന്ന് പറയുന്നത് ഈ ശരീരത്തിനെയും അനുഭവിക്കുന്നു, മനസ്സിനെ, സുഖദുഃഖങ്ങളെ, സുഖി ദുഃഖി ഇതിനെയൊക്കെ അനുഭവിക്കുന്നു, അനുഭവിക്കുകയാണ്. സുഖ്യഹം, ഞാൻ സുഖിയാണ്, ദുഃഖ്യഹം. അങ്ങനെ സുഖിയും ദുഃഖിയുമായിരിക്കുന്ന ആരും ശരീരമല്ല, സുഖദുഃഖങ്ങളെല്ലാം മനസ്സിലാണ്. അപ്പൊ സുഖിയും ദുഃഖിയുമായിരിക്കുന്ന ഞാൻ ആത്മാവ്, അതാണ് തൻ്റെ സ്വരൂപം, തൻ്റെ സ്വരൂപം. അഹംബുദ്ധിക്ക് വിഷയമായിരിക്കുന്നു. അല്ലെങ്കിൽ അഹമെന്ന ബുദ്ധിയിലൂടെ ആരെയാണോ അറിയുന്നത് അതാണ് തൻ്റെ സ്വരൂപം, അല്ലെങ്കിൽ അതാണ് ആത്മാവ്. അതുകൊണ്ട് ആത്മാവ് വിഷയമാണ്, ആത്മാവ് ജ്ഞാനത്തിന് വിഷയമാണ് എന്ന് അതല്ലെന്നാണ് ഇവിടെ പറഞ്ഞത്. അതല്ല, ശരീരത്തെ അറിയുന്നത് ഞാൻ, സുഖത്തെയും അറിയുന്നത് ഞാൻ. സുഖത്തെ അറിയുന്നതുകൊണ്ടാണ് ഞാൻ സുഖി എന്ന് പറയുന്നത്. പക്ഷെ സുഖത്തെ അറിയുന്നവനായ ഞാൻ, ആ ഞാൻ എവിടെയാണ് അനുഭവപ്പെടുന്നത്? അതാണ് ആത്മാവ്. ഞാനെന്ന അനുഭവം എവിടെയാണോ പ്രതിഫലിക്കുന്നത്, ഒരു പ്രതിഫലനം പോലെ. അതെന്തിൻ്റെ പ്രതിഫലനമാണ്? ബോധത്തിൻ്റെ, അറിവിൻ്റെ പ്രതിഫലനം. ഏതൊരറിവിൻ്റെ പ്രതിഫലനം അതിനെ സാക്ഷി എന്ന് പറയുന്നു. എന്തുകൊണ്ട് ഞാൻ തന്നെ ആയിക്കൂടെ ആത്മാവ്, തൻ്റെ സ്വരൂപം, അതിനപ്പുറം പിന്നീട് അതിൻ്റെ പിന്നിലൊരു സാക്ഷിയെ എന്തിനു സ്വീകരിക്കണം? അതെന്നാണ് പറയുന്നത്. ഇന്ന ഹൃദയ സാക്രിയാം ദുഃഖി സാക്ഷിതാക്ക വികാരണ. സുഖം അല്ലെങ്കിൽ ദുഃഖം അനുഭവിച്ചിട്ടാണ് സുഖി ദുഃഖി എന്ന് പറയുന്നത്. സുഖി ദുഃഖി, ഞാൻ സുഖമുള്ളവനാണ്, ദുഃഖമുള്ളവനാണ്. ഈ അനുഭവം ഒരു വികാരമാണ്. അവിടെ ഞാൻ അനുഭവിക്കുന്നവനുണ്ട്, അനുഭവിഷയമായ സുഖം അല്ലെങ്കിൽ ദുഃഖമുണ്ട്. അനുഭവിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി നടക്കുന്നു. ഇത്രയുണ്ടെങ്കിൽ അത് വികാരമാണ്, അതൊരു മാറ്റമോ അനുഭവത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റം, മന്ദക്കരണത്തിലെന്നോ അനുഭവത്തിലെന്നോ പറയും. മാറ്റത്തെയാണ് വികാരം എന്ന് പറയുന്നത്. അത് സുഖമായിരിക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ ദുഃഖമായി മാറുന്നു എന്നാണ് പറയുന്നത്. അത്ര ഒരു വികാരം കൂടാതെ ഇന്നാകൃത്തെ വിക്രിയം സുഖീസ്യ, അങ്ങനൊരു അനുഭവം ഉണ്ടാകത്തില്ല. ആന്തരികമായൊരു വികാരം, ഒരു പരിണാമം, ഒരു മാറ്റം, ആ മാറ്റം സംഭവിക്കാതെ നമുക്ക് സുഖാനുഭവം ഉണ്ടാകത്തില്ല, ദുഃഖാനുഭവം ഉണ്ടാകത്തില്ല. അതിന് എത്ര വലിയ സുഖാനുഭവമായിരിക്കും. ആത്മാനന്ദമാണെന്ന് പറഞ്ഞാലും ശരി, നിങ്ങളൊരു സുഖത്തെ അനുഭവിക്കുന്നു അല്ലെങ്കിൽ ദുഃഖത്തെ അനുഭവിക്കുന്നുണ്ടോ, അതൊരു വികാരമാണ്, ഒരു മാറ്റമാണ്, അറിവിൽ സംഭവിക്കുന്ന വികാരം, അന്ധകരണത്തിൻ്റെ പരിമാണമെന്ന് പറയാം. അല്ലെങ്കിൽ അറിവിൻ്റെ ഒരു പ്രതിഫലനം, സൂര്യന് നാനാതരത്തിലുള്ള പ്രതിഫലനങ്ങൾ, ദർപ്പണം, ജലം തുടങ്ങിയ സ്വച്ഛമായ സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത് പോലെ അറിവിൻ്റെ ഒരു പ്രതിഫലനം സുഖം ബുദ്ധി. അവിടെ സൂര്യന് പ്രതിഫലിക്കുന്നതിന് സ്വച്ഛ തലം വേണം. അതുപോലെ ഇവിടെ പ്രതിഫലിക്കുന്നത് ആ ചൈതന്യ പ്രതിഫലനത്തിന് അന്ധകരണമാണ് ഉപാധി, അത് വികാരമാണ്. പക്ഷെ വികാരത്തെയും ഗ്രഹിക്കുന്നു, സുഖി എന്നുള്ള വികാരത്തെയും ദുഃഖി എന്നുള്ള വികാരവും എവിടെയാണ് പ്രതിഫലിക്കുന്നത്, എന്തിനെ ആശ്രയിച്ചിട്ടാണ് പ്രതിബിംബം നിൽക്കുന്നത്? കേവലം പ്രതലത്തെ ആശ്രയിച്ചിട്ടാണോ?
ബിംബത്തെ ആശ്രയിച്ചിട്ടാണ്. അവിടെ ബിംബത്തിൻ്റെ ധർമ്മങ്ങളാണ് കാണുന്നത്, പ്രതിബിംബത്തിൽ കാണുന്നത് ബിംബധർമ്മങ്ങളാണ്. അതുപോലെ ഇവിടെ എന്താണ് അനുഭവം? ബിംബധർമ്മം, അതാണ് പ്രതിബിംബത്തിൽ കാണുന്നത്. സുഖം ദുഃഖം, സുഖി ദുഃഖി എന്നുള്ള അനുഭവത്തിൽ കാണുന്നു. ആ ബിംബധർമ്മത്തിൽ മാറ്റങ്ങൾ കാണുന്നു, പ്രതിബിംബത്തിൽ ചലനങ്ങളെല്ലാം കാണുന്നുണ്ട്. ഉപാധി ചലിച്ചാൽ പ്രതിബിംബം ചലിക്കും. അതുകൊണ്ട് ഉപാധിയുടെ ചലനമാണ്, ഉപാധിയുടെ പരിണാമമാണ് സുഖദുഃഖങ്ങൾ. ആ ഉപാധിയിലുള്ള ചിച്ഛായ ചിത് പ്രതിബിംബം, അതിനും ആ ചലനം വരുന്നു. വരുന്നതുകൊണ്ടാണ് അവിടെ സുഖം ദുഃഖം അനുഭവം ഉണ്ടാകുന്നത്. അതിന് ചൈതന്യം, ശുദ്ധമായ ചൈതന്യത്തിന് അതിനോട് വരുന്ന താതാത്മ്യം, അതുകൊണ്ടാണ് സുഖദുഃഖ അനുഭവം വരുന്നത്. വാസ്തവത്തിൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചൈതന്യം? അത് സാക്ഷിയാണ്. അതിന് വികാരങ്ങളില്ല. അതിനും വികാരം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനെ അറിയാൻ വേറൊരാൾ വേണം, അതിനെ അറിയാൻ വേറൊരാൾ വേണം, അങ്ങനെ ഇതങ്ങനെയല്ല. അനുഭവം എന്താണ്? സ്വദുഃഖാദികളുടെ അനുഭവം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു, അത് മാറിക്കൊണ്ടിരിക്കുന്നു. മാറുന്നതിൻ്റെ ഒരാശ്രയം പോലെ, എന്തിനാശ്രയിച്ചാണ് മാറുന്നത്? അത് ബോധം. ഞാൻ ആശ്രയിച്ച് മാറുന്നു, അത് നിർവികാരിയാണ്. അങ്ങനെ പറയുന്നത് ധീ വിക്രിയ സഹസ്രാണോ. ധീ വികാരങ്ങൾ, ബുദ്ധിവികാരങ്ങൾ, ആഭാസസഹിതമായ ബുദ്ധി, അതിൻ്റെ മാറ്റം, പ്രതിബിംബസഹിതമായ ജലം, അതിന് കാറ്റുകൊണ്ട് ചലനം വരുന്നു. അതുപോലെ ആഭാസസഹിതമായ ബുദ്ധി, ബുദ്ധി വിക്രിയ സഹസ്രാണോ, അതിങ്ങനെ നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നു. അതിന് സാക്ഷി അതെവിടെയാണോ സംഭവിക്കുന്നത് എന്ന്. സാറിന് സാക്ഷി എന്ന് പറയുമ്പോൾ ഒരു പ്രവൃത്തി കാണുന്നതാണ്, ആ പ്രവൃത്തിയിൽ നിന്നും മാറി നിന്നു. സാക്ഷി അധികം ഇടപെടാൻ പാടില്ല. രണ്ടുപേര് വഴക്കുണ്ടാക്കി, മൂന്നാമതൊരാൾ കാണുന്നു, കാണുന്നവൻ സാക്ഷി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സാക്ഷിയായി? അതിന് കക്ഷിയല്ല, ഉപാധിയും പ്രതിയും. ആ പ്രവർത്തനത്തിൽ നിന്നും അയാൾക്ക് യാതൊരു പങ്കുമില്ല, പക്ഷെ അയാളുടെ മുമ്പിൽ നടക്കുന്നു. അതുപോലെ സാക്ഷിക്ക് സുഖദുഃഖാദി വികാരങ്ങളിൽ ഒരു പങ്കുമില്ല. എന്നാൽ ആ സാക്ഷിയുടെ പ്രകാശത്തിൽ ഇതെല്ലാം നടക്കുന്നു. എങ്ങനെയാണോ സൂര്യൻ്റെ പ്രകാശത്തിൽ നാമരൂപങ്ങളെല്ലാം പ്രകാശിക്കുന്നത്, അനുഭവപ്പെടുന്ന വിവിധ വർണ്ണങ്ങൾ ഒരു പ്രകാശത്തിൽ അനുഭവപ്പെടുന്നു. രക്തപീതാദി വർണ്ണങ്ങൾ, രൂപങ്ങൾ, നാനാകൃതികളെല്ലാം പ്രകാശത്തിനതുമായിട്ടുണ്ടാ ബന്ധം, പ്രകാശത്തിനതുമായിട്ട് ബന്ധമില്ല. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ അതെല്ലാം വിഷയമാകുന്നു, ബുദ്ധിക്ക് വിഷയമാകുന്നു, അല്ലെങ്കിൽ ചക്ഷുരേന്ദ്രിയത്തിനും വിഷയമാകുന്നു. അതുപോലെ സാക്ഷിക്ക് സാറിന് വഴക്കൂടുമ്പം കാണുന്നവനത് നോക്കണമെന്ന ഒരു ജോലിയുണ്ട്, അവനത് കാണുന്നു. അവൻ്റെ ചക്ഷുരേന്ദ്രിയം പ്രവർത്തിക്കുന്നു, അവനതിനെ ഗ്രഹിക്കുന്നു. ഇത് വാദി ഇന്നയാളാണ്, പ്രതി ഇന്നയാളാണ് എന്നെല്ലാം ഗ്രഹിക്കുന്നു. ഇവിടെ സാക്ഷിക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെ കേവലം ദർശനം, അത് മാത്രം സംഭവിക്കുന്നു. നിൽക്കുന്ന വികാരങ്ങൾക്ക് ദർശനം മാത്രം, എന്നുവെച്ചാൽ വികാരങ്ങളുടെ പ്രകാശം മാത്രം സാക്ഷിയിലൂടെ സംഭവിക്കുന്നു. അതിന് സാക്ഷിക്ക് പ്രവൃത്തിയുടെ ആവശ്യമില്ല. എന്തുകൊണ്ട് സാക്ഷി? അത് സ്വയം പ്രകാശിക്കുന്നതാണ്. വികാരങ്ങളെ കാണാൻ വേണ്ടി അതിന് പ്രത്യേകിച്ച് ഒരു കണ്ണിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ സ്വഭാവം തന്നെ എന്താണോ അതിനെ പ്രകാശിപ്പിക്കുക, അഗ്നിയുടെ സ്വഭാവം തന്നെ എന്താണ് ദഹിപ്പിക്കുക, അതിനുവേണ്ടി അഗ്നിക്ക് മാറ്റം വരുത്തേണ്ട കാര്യമില്ല. അതിനുവേണ്ടി അഗ്നിക്ക് മറ്റൊന്നായി മാറേണ്ട കാര്യമില്ല, അതിൻ്റെ സ്വരൂപം തന്നെ അതാണ്. അതുപോലെ സാക്ഷിയുടെ സ്വരൂപം തന്നെ എന്താണ്? പ്രകാശമാണ്, പ്രകാശിപ്പിക്കുക എന്നതാണ്. അപ്പോൾ സാക്ഷിയുടെ സാന്നിധ്യത്തിൽ ധീ വിക്രിയ സഹസ്രാണ്. ധീ വിക്രിയ സഹസ്രം, നിരന്തരമായ ഈ മാനസിക വ്യാപാരങ്ങൾ ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതിനെ പ്രകാശിപ്പിക്കുന്നവനായി നിൽക്കുന്ന സാക്ഷി അഹം, ആ സാക്ഷിയാണ് താൻ. സാക്ഷിയാണ് താൻ എന്ന് പറയുന്ന ആരാണ്? ഈ ധീവിക്രിയകളാണ്. ധീവിക്രിയയ്ക്ക് അത് പറയാൻ പറ്റും. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആരാണ്? ഈ ധീവിക്രിയാണ്, ബുദ്ധിവികാരമാണ്. അല്ല, സാക്ഷിക്ക് അത് പറയാൻ പറ്റും. ആണ് പറഞ്ഞത് നദിപ്യതേ വിജ്ഞാതാരം അരേക്കേന വിജാനിയ ന ദൃഷ്ടേ ദൃഷ്ടാരം പശി. സാക്ഷിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഞാൻ ബ്രഹ്മമാണ്,
സാക്ഷിക്കുന്നത്. പിന്നെ ആ പറയുന്നതെല്ലാം ബുദ്ധിവികാരങ്ങളാണ്, ബുദ്ധിവികാരങ്ങൾ അറിവിന്റെ പരിണാമങ്ങളാണ്. അത് ഏത് വന്നാലും ശരി, സാക്ഷിയെ സംബന്ധിച്ച് പക്ഷഭേദമുണ്ട്. ഇന്നത് പ്രകാശിപ്പിക്കണം, ഇന്നത് പ്രകാശിപ്പിക്കാൻ പാടില്ല. സുഖം വന്നാൽ അതിനെ കാണിക്കണം, ദുഃഖം വന്നാൽ അതിനെ കാണിക്കാൻ പാടില്ല എന്നില്ല. സുഖദുഃഖങ്ങളെ ബാഹ്യമായ ഉപായങ്ങളിലൂടെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനം വരത്തില്ല, താത്കാലികമായ ശാന്തി വരത്തില്ല. എന്തുകൊണ്ട്? സാക്ഷിയുടെ സ്വഭാവം തൻ്റെ മുമ്പിൽ എന്ത് പ്രത്യക്ഷപ്പെട്ടാൽ അതിനെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. അത് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ നോക്കുക വലിയ ശ്രമകരമാണ്. എന്തുകൊണ്ട്? ചിത്തത്തിൻ്റെ സ്വഭാവം അത് സ്വയം പരിണാമിയാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ അതിന് പരിണമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അത് ആ പരിണാമത്തിൽ ജീവന് പൂർണ്ണമായ സ്വാതന്ത്ര്യമില്ല. അത് രാജസ താമസ സാത്വിക ഗുണങ്ങളാണ് അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗുണങ്ങൾക്കനുസരിച്ച് പരിണാമം വരും. സാത്വിക പരിണാമം വരുമ്പം സുഖപരിണാമം, അത് സാക്ഷി സുഖത്തെ പ്രകാശിപ്പിക്കും. ശരി, എന്നാൽ നിരന്തരം ബുദ്ധിക്ക് സാത്വിക പരിണാമത്തെ ഉണ്ടാക്കി സുഖത്തെ പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ജീവന് അല്ലെങ്കിൽ ചിതാഭാസന് സദാ ആനന്ദത്തിൽ ഇരിക്കാൻ പറ്റുമോ? അതും കഴിയില്ല. കാരണം ഗുണം മിശ്രമായി ഇരിക്കും. ഗുണത്തിന് കേവല സാത്വിക രൂപത്തിൽ ഇരിക്കാൻ കഴിയില്ല. അത് രാജസ താമസഭാവങ്ങളെങ്കിലും പോകും. ആ ഒന്ന് അധികരിക്കാൻ കഴിയും, അത് കഴിയും. പക്ഷെ മറ്റു രണ്ട് ഗുണമായിട്ട് അവിടെ ഇരിക്കും. അതുകൊണ്ട് മനസ്സിൽ നിന്നും അന്ധകണ്ണത്തിൽ നിന്നും സുഖദുഃഖങ്ങളെല്ലാം മാറ്റി നിത്യസുഖത്തിലിരിക്കാമെന്നെല്ലാം പറയുന്നത് ഒരു കൽപ്പനയാണ്. അത് ചോദക വാക്യങ്ങളാണ്, കേൾവിക്കാർക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വാക്യങ്ങളാണ്. എന്നുവെച്ചാൽ വസ്തു സ്വഭാവത്തെ മാറ്റിമറിക്കാൻ ജീവന് സാധ്യമില്ല. എന്തുകൊണ്ടത്? ഈശ്വര സൃഷ്ടമാണ്. അഗ്നിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഉഷ്ണമാണ്, അതിനെ മാറ്റാൻ പറ്റും. ജലത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ശീതമാണ്, അതിനെ മാറ്റാൻ കഴിയില്ല. അത് ഒന്നേ കഴിയും. എന്താണ്? ഉഷ്ണമായ അഗ്നിയെ ഉഷ്ണമായി അനുഭവിക്കുക, അതേ ശീതമായ ജലത്തെ ശീതമായി അനുഭവിക്കുക. പിന്നെന്താണ് നമുക്ക് പരമാവധി ചെയ്യുക എന്നുള്ളത്? ഉഷ്ണം വന്നു കഴിഞ്ഞാൽ എ സിക്കകത്തിരിക്കാം, ശീതം വന്നു കഴിഞ്ഞാൽ ഹീറ്റർ വെച്ചിരിക്കാം, ഇതൊക്കെ കഴിയും. അതെന്താണ്? പ്രതിവിധികൾ. അതൊന്നുകൊണ്ട് വസ്തുവിൻ്റെ സ്വഭാവത്തെ നമുക്ക് മാറ്റാൻ കഴിയത്തില്ല. ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ അതിനെ ചിതാഭാസന്റെ പ്രവൃത്തിയുടെ ഭാഗമായി അതിങ്ങനെ നിലനിൽക്കുന്നുള്ളതാണ്. അതുപോലെയുള്ള നമ്മൾ ദുഃഖത്തെ മാറ്റാൻ ശ്രമിക്കുന്നത്, സുഖത്തെ നിലനിർത്താൻ ശ്രമിക്കുന്നത്, ഇത്രയുള്ളൂ. എ സിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ളൂ. ബാഹ്യമായൊരു ഉപായം, എന്തെങ്കിലും ആന്തരികമായ ഉപായത്തിലൂടെ ദുഃഖത്തെ മാറ്റി സുഖത്തെ നിലനിർത്താൻ ശ്രമിച്ചാണ് അത് നമ്മൾ ബാഹ്യമായി ചെയ്യുന്നത് പോലെയുള്ളൂ. ഒന്ന് ബാഹ്യമായി ചെയ്യുന്നു, ഒന്ന് ആന്തരികമായി ചെയ്യും. ചില ബാഹ്യമായി എന്ത് ചെയ്യുന്നു, ശീതോഷ്ണാദികളിൽ നിന്നോ രക്ഷപ്പെടുന്നതിന് വേണ്ടി മനുഷ്യൻ വീടൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് സുരക്ഷിതമായിരിക്കും. അത് ബാഹ്യമായ സാധനം. അതുപോലെയാണ് മാനസികമായ സാധനങ്ങൾ. എന്താണ്? സുഖദുഃഖാദികൾ ഒഴിവാക്കാൻ വേണ്ടി ജപിക്കുന്നു, ധ്യാനിക്കുന്നു. ഇതൊന്നും സ്ഥായിയായ പരിഹാരങ്ങളല്ല. ചിത്തത്തിൻ്റെ സ്വഭാവത്തെ പരിണാമത്തെ ഇതുകൊണ്ടൊന്നും ഇല്ലാതാക്കാൻ കഴിയത്തില്ല. കുറേ വ്യത്യാസം വരുത്താം, ഇത്രയേ ഉള്ളൂ. ശീതമായ ബാഹ്യ അന്തരീക്ഷത്തിൽ നിന്നും ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ അത് കുറയും. പക്ഷെ ശീതത്തിൻ്റെ സ്വഭാവത്തിന് വേണ്ടി മാറ്റം വരുന്നുണ്ടോ? അപ്പോൾ മാനസികമായ അഭ്യാസങ്ങളുകൊണ്ടും ഉപാസനാദികളുകൊണ്ടും ഈ സ്വഭാവത്തെ മാറ്റിമറിക്കാൻ കഴിയത്തില്ല. കുറച്ചൊക്കെ ഭേദപ്പെടുത്താമെന്നുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ട്? ഇത് ചിത്ത പരിണാമമാണ്, ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ചിത്തമുള്ളിടത്തോളം കാലം അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ചിത്തനാശമോ അത് സംഭവിക്കുന്നത് കൊണ്ട് അത് അനാദി അനന്തമാണ്. അത് അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും, പരിണമിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ പിന്നെന്താ ഇതിന് പരിഹാരം? പരിഹാരം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് എന്താണ്? ധീ വിക്രിയ സഹസ്രാണാം സാക്ഷ്യദോഹം അവിക്രിയ. ഇതേ രണ്ടിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കുക. ധീ, അതിൻ്റെ സ്വഭാവം വികാരമാണ്, അതിങ്ങനെ പരിണമിച്ചുകൊണ്ടേയിരിക്കും. താനെന്താ ആണ്? അവിക്രിയ സാക്ഷി. താൻ അവിക്രിയമായ സാക്ഷിയാണ്. ഇങ്ങനെയുള്ള ആത്മ അനാത്മ വിവേകം, ഈ ആത്മ അനാത്മ വിവേകം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പരിഹാരം.
അവിടെ എന്ത് സംഭവിക്കുന്നു? ഈ താതാത്മ്യം അന്ധകരണത്തിൽ വരുന്ന സുഖദുഃഖാദി പരിണാമങ്ങളോട്, അതും ഈ ആത്മപ്രതിബിംബ സഹിതമായിരിക്കുന്ന ആ പരിണാമത്തോട് ഉള്ള താതാത്മ്യം വിവേകം കൊണ്ട് ഇല്ലാതാക്കുന്നു. ആ താതാത്മ്യ ഹേതു, ആ താതാത്മ്യ ഫലം, ഇതെല്ലാം അജ്ഞാനവും അജ്ഞാന കാര്യങ്ങളുമാണ്. അതിന് ഈ വിവേകം കൊണ്ട് ഇല്ലാതാക്കുന്നു. അതെങ്ങനെ? അതാണ് അടുത്ത് പറയുന്നത്. സുഖദുഃഖാദി സംബന്ധ യഥാ ദണ്ഡേന ദണ്ഡിനം രാധോ വീക്ഷതേ ബുദ്ധി സാക്ഷി തദ്വത സംഹത. ബുദ്ധി ഇങ്ങനൊരു പാഠത്തിലൂടെ ബോധിപ്പിക്കുകയാണ്. ഏതൊരു ബുദ്ധിയാണോ ഈ സുഖദുഃഖങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അതിനൊടുക്കുന്നു രാധകൻ അദൃഷ്ട പറഞ്ഞല്ലോ, ആ ചിതാഭാസൻ, ആ ചിത് പ്രതിബിംബം, ആ ചിത് പ്രതിബിംബം തന്നെ ഈ സുഖദുഃഖ അഭിമാനായിരിക്കും. അതിനോട്ട് മാറാനതിന് കഴിയത്തില്ല, അതതിന്റെ സ്വഭാവമാണ്. സ്വഭാവത്തെ മാറ്റാൻ കഴിയത്തില്ലല്ലോ. പക്ഷേ അവിടെ തന്നെ അതിനെങ്ങനെ മനസ്സിലാക്കുന്നു ഈ അനുഭവത്തെ? സുഖദുഃഖാദി സംബന്ധം യഥാ ദണ്ഡേന ദണ്ഡിനം. ഗുരുവൻ വഴി നടക്കുന്നു. വഴി നടന്നു പോകുമ്പോൾ അവൻ വഴിയിൽ ഇരുന്നൊരു കണ്ട ഒരു വടി കയ്യിലെടുത്തു. എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടില്ല, സാറിന് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. വഴി നടക്കുമ്പോൾ വഴിയിലൊരു മരത്തിൻ്റെ ഇല കണ്ടാൽ അതിനെ കൈകൊണ്ട് കുറച്ചെടുക്കും, ബോധപൂർവമല്ല. പിന്നീട് അതിന് നടന്നു പോകുമ്പോൾ അതിനെ വലിച്ചെറിയും. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ചെയ്യുന്നവന് ഒന്നും സംഭവിക്കുന്നില്ല. ഒരു സാധനം കയ്യിൽ വരുന്നതും പോകുന്നതും പോലും അറിയുന്നില്ല. കാരണം അയാൾ ചിന്താവികലനായിരിക്കും, മറ്റെന്തെങ്കിലും ആലോചിച്ച് നടക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഉദാസീനനായിരിക്കും, പ്രതീക്ഷിച്ചൊന്നും ചിന്തിക്കാതെ നടക്കുകയായിരിക്കും. ഇങ്ങനെ വരുന്ന പ്രവൃത്തികൾ അയാളെ സംബന്ധിച്ചിടത്തോളം വരുന്നു പോകുന്നു. അവിടെ ഈ പറയുന്ന തരത്തിൽ കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധികളൊന്നും, തൻ്റെ കൈ വരുന്നു പോകുന്നു, തന്നെ എടുക്കുന്നു വലിച്ചെറിയുന്നു. ഇവരത് അലക്ഷ്യമായൊരു സംഭവം സഞ്ചരിക്കുമ്പോൾ ഒരു കല്ലെടുത്ത് വീശേറിയുന്നു, അതൊന്നും. അതുപോലെ ഈ ചിതാഭാസൻ ഈ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, വിടുന്നു. സുഖദുഃഖാദികള് സാക്ഷിയല്ല. അത് ആ വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ അവൻ സുഖിമാനായിരിക്കുന്നു, വിഷയങ്ങൾ വിടുമ്പോൾ അവൻ സുഖമില്ലാത്തവനാവുന്നു, മറ്റൊന്നായിരിക്കുന്നു. അവൻ എന്തെങ്കിലും ഒന്നായിരിക്കാനേ പറ്റൂ. ചിത്ത സദാ പരിണാമി ആയതുകൊണ്ട് നിർവികാരമായിരിക്കാൻ ചിത്തത്തിന് കഴിയില്ല. സാക്ഷിക്ക് മാത്രമേ നിർവികാരാവസ്ഥയുള്ളൂ. ഇതിൻ്റെ സ്വഭാവമാണ്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ വിശ്രാന്തിയില്ല, നിരന്തരമായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്തത്തിൽ വിശ്രാന്തിയില്ല. അത് വിശ്രാന്തി വരണമെങ്കിൽ അതില്ലാതാകണം. അതിനാണ് സുഷുപ്തി. അവിടെ ചിത്ത വിശ്രാന്തിയാണ്, അവിടെ ഈ പരിണാമമില്ല. ജാഗ്രത സ്വപ്നങ്ങൾ അങ്ങനെയല്ല, അതിങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആ പ്രവർത്തനത്തിൽ ഇങ്ങനെ ഈ ചിതാഭാസൻ

അതാണ് ചിത്തത്തിൻ്റെ സ്വഭാവം. അത് അവിടെ എങ്ങനെയാണോ ഇവിടെ പറയുന്നു, യഥാ ദണ്ഡേന ദണ്ഡിനം, ദണ്ഡിനെ അങ്ങനെടുക്കുന്നു, ദണ്ഡനെ വിടുന്നു. ഇതുപോലെ രാധകോ വീക്ഷതേ ബുദ്ധിഹി, ബുദ്ധി ഇതിനെ ഇങ്ങനെ കാണും. ഈ ഗ്രഹണത്യാഗങ്ങളെ വിവേകബുദ്ധി കാണുന്നു. എന്നിട്ട് ആ വിവേകബുദ്ധി പറയുന്നു എന്താണ്, സാക്ഷി തദ്വത് അസംഹത, സാക്ഷി അതുപോലെ അസംഹതനാണ് എന്ന് വിവേകബുദ്ധി പറയും. അത് വിവേകബുദ്ധിയുടെ അനുഭവമാണ്, ഇതിനോട് ബന്ധമില്ലാതിരിക്കുന്നു. ഈ വ്യവഹാരങ്ങളിൽ അവൻ ബന്ധമല്ലാതിരിക്കുന്നു. ജീവനെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലേതാണ് ജീവന്റെ സ്വഭാവം, ജീവൻ ഓരോ വിഷയത്തെ ഗ്രഹിക്കുന്നു. സുഖം ജീവന്റെ സ്വഭാവമാണോ അല്ല, നിങ്ങൾ ഈ ചിദാഭാസന്റെ സ്വഭാവമാണോ അല്ല, സ്വഭാവമാണെങ്കിൽ മാറാൻ പാടില്ല അഗ്നിയുടെ വിഷയത്തെ പോലെ. പക്ഷെ ഇവൻ അടുത്ത നിമിഷം എന്തായി മാറുന്നു, ദുഃഖിയായി മാറുന്നു. അവന് സുഖമായിരിക്കാൻ കഴിയുന്നില്ല, ദുഃഖിയായിരിക്കാൻ കഴിയുന്നില്ല, അലസനായിരിക്കാൻ കഴിയുന്നില്ല. എല്ലാ ഭാവങ്ങളും അവന് വിടേണ്ടി വരുന്നു. നിമിഷം പ്രതി ഓരോന്നും മാറിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഈ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചിത്താതാത്മ്യം വന്ന അന്ധകരണത്തിലാണ്. ആ ചിത് രൂപത്തിൽ അവിടെ തന്നെ പാലും വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ വെള്ളം വെള്ളമായിട്ടും പാല് പാലായിട്ടുമുണ്ട്. പാലിൻ്റെ സ്വഭാവ ഗുണങ്ങളെ ഒന്നും വിടാത്ത ആ പാലിൻ്റെ സൂക്ഷ്മഗണങ്ങൾ അവിടെ ഉണ്ട്. ജലത്തിൻ്റെ സ്വഭാവ ഗണങ്ങളെല്ലാം, അത് വിടാത്ത ജല അംശവും അവിടെയുണ്ട്. രണ്ടും നമ്മൾ മിശ്രമായി കാണുന്നുണ്ടെങ്കിലും അവിടെ പാല് പാലായിട്ടും വെള്ളം വെള്ളവുമായിട്ട് തന്നെ, രണ്ടിനും അതിൻ്റെ സ്വഭാവത്തെ വിടാൻ കഴിയത്തില്ല. പക്ഷേ അതിസൂക്ഷ്മമായി അത് സ്ഥിതി ചെയ്യുന്നുണ്ട്, നമുക്ക് വേർതിരിക്കാൻ കഴിയുന്നില്ല. അതുപോലെ ഈ ചിത്തിൽ, ഈ ചിത്തത്തിൽ ചിത്തും ചിത്തവും രണ്ടും ചേർന്നിരിക്കുകയാണ്. ഇവിടെ വിവേകം എന്താണ് പറയുന്നത്? ചിത്തും ചിത്തവും ചേർന്നിരിക്കുന്നിടത്ത് ആ കേവലമായ ചിത്ത് അത് സാക്ഷി അസംഹതനാണ്. എന്തുകൊണ്ട്? ഈ ചിതാഭാസനായി നിന്നുകൊണ്ട് അത് ദണ്ഡത്തെ എടുക്കുന്നു, വിടുന്നു, മറ്റൊന്നിനെ എടുക്കുന്നു, വിടുന്നു. ഈ സമയത്തെല്ലാം അത് അസംഹതനാണ്. ഇതൊന്നും എൻ്റെ സ്വഭാവമല്ലാന്ന്, സ്വഭാവമാണെങ്കിൽ വിടാൻ പറ്റത്തില്ല. ഇതാ ചിത്തിൻ്റെ സ്വഭാവമാണെങ്കിൽ ഒരിക്കലും അത് ഒന്നിനെ വിട്ട് വേറെ എടുക്കാൻ പറ്റും. ഇത് വിടുകയും എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് വിടുമ്പോൾ അത് ദണ്ഡിയല്ല. ദണ്ഡിനെ സ്വീകരിച്ചും വിടുമ്പോൾ അവനെ ദണ്ഡി എന്ന് പറയാൻ പറ്റും. അവൻ സദാസമയവും അവൻ അങ്ങനെ ഒരു ഭാവമുണ്ട്, ദണ്ഡില്ല ഒരു ഭാവമുണ്ട്. അസമയം അതേസമയം തന്നെ അവൻ എതിരെ എടുക്കുകയും വിടുകയും ചെയ്യുന്നു. ഇത് രണ്ട് ഭാവത്തിലും നിൽക്കുകയാണ്. അപ്പോൾ വിവേകം രാധകഃ ബുദ്ധി വിവേകബുദ്ധി വീക്ഷ്യതേ, അത് കാണിച്ചു കൊടുക്കുകയാണ്. എന്താണ്? ഇതാണ് പരമാർത്ഥം. ഈ പ്രക്രിയകൾ, മാനസിക പരിണാമങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതാ ചിത്തത്തിനോടുള്ള ചിത്തിൻ്റെ താതാത്മ്യ ഭാവത്തിലാണ് സംഭവിക്കുന്നത്. കേവലമായ ചിത്തത്തിൽ സംഭവിക്കുന്നില്ല, കേവലമായ ചിത്തത്തിൽ സംഭവിക്കുന്നില്ല, ആ താതാത്മ്യത്തിലാണ് സംഭവിക്കുന്നത്. ശരി, അങ്ങനെ ഒരു താതാത്മ്യം വാസ്തവത്തിൽ വന്നിട്ടുണ്ടോ? പാലും വെള്ളവും കലർന്നതുപോലെ പരമാർത്ഥത്തിൽ കലർന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു പരമാർത്ഥത്തിലുള്ള ഒരു കലർപ്പ് അവിടെ ഇല്ല. എന്തുകൊണ്ട്? സാക്ഷിഹം അതോഹം അവിക്രിയ, ഈ ചിത്ത് സദാ സാക്ഷിരൂപത്തിൽ നിൽക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, എന്താണ് അഹം, ഞാൻ, ഞാനാണ് ഈ സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഞാൻ ആരാണ്? ഞാനെന്നുള്ള അനുഭവത്തിൻ്റെ വാസ്തവം കാണും. ഞാനെന്നുള്ള അനുഭവത്തിൻ്റെ വാസ്തവ സ്വരൂപം ഞാനെന്ന് പറയുന്ന ഈ സ്വരൂപമാണ്. മറിച്ച് അത് കേവല ചൈതന്യമാണ്, കേവല ചൈതന്യത്തിലെ ഒരു പ്രതിഫലനമാണ് ഞാനെന്ന് അനുഭവിക്കുന്നു എന്ന് ആര് പറയുന്നു? ബുദ്ധി വിവേകി പറയുന്നു, വിവേകം പറയും. അതിനപ്പുറം ഈ സാക്ഷിയുടെ അനുഭവം അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒന്നൊന്നും സംഭവിക്കത്തില്ല. അതാണ് പറയുന്നത്, നാം ദൃഷ്ടേഹി ദൃഷ്ടാരം പശി, ഈ ദൃഷ്ടി രൂപത്തിലിരിക്കുന്ന ഞാൻ അതിൻ്റെ

0: അധിഷ്ഠാവ് സാക്ഷി അതിങ്ങനെയാണെന്ന് ഈ ദൃഷ്ടി തന്നെ നമ്മളെ ബോധിപ്പിക്കുകയാണ്. എവിടെയാണോ അവിവേകം വരുന്നത്, ജീവന്റെ ചിതാഭാസന്റെ തെളിവ്, അവിടെ വിവേകം വരും. അതാണ് ആത്മ അനാത്മ വിവേകം. ആ വിവേക ബുദ്ധി ബോധിപ്പിക്കുന്ന ഒന്നാണ് ഈ ഈ താദാത്മ്യം, ചിത്ത താദാത്മ്യം. ഇത് പരമാർത്ഥമല്ല. ഇവിടെ പരമാർത്ഥമായിരിക്കുന്ന എന്താണ്? ഇതിനെ പ്രകാശിപ്പിക്കുന്ന ആ ചൈതന്യമാണ്, അത് ആണ് തൻ്റെ വാസ്തവ സ്വരൂപം. ഇതെല്ലാം ബോധിക്കുന്നതും ബോധിപ്പിക്കുന്നതും നിഷേധിക്കുന്നതും ഇതിനോട് ഇട്ടിരിക്കുന്നതെല്ലാം താദാത്മ്യപ്പെടുന്നതെല്ലാം ഈ അഹം സ്ഫുരണത്തിലൂടെ അനുഭവപ്പെടുന്ന ജീവൻ അല്ലെങ്കിൽ ചിതാഭാസനാണ്. വിവേകവും അവിവേകവും അതിനാണ്, വിദ്യയും അവിദ്യയും അതിനാണ്, ബന്ധവും മോക്ഷവും എല്ലാം അതിനാണ്. സാക്ഷിക്കല്ല, എന്തുകൊണ്ട്? അത് അവിക്രിയമാണ്, അതിലൊന്നും സംഭവിക്കുന്നില്ല. അത് അവിക്രിയമാണെന്ന് ബോധിപ്പിക്കാനേ കഴിയും. അപ്പോൾ അതിന് സമാനം പറയുന്നത് ദൃഷ്ടി ഹേ ദൃഷ്ടാരം, ദൃഷ്ടിയുടെ ദൃഷ്ടാവിനെ കാണാൻ കഴിയുന്നില്ലെന്ന് പറയുന്നു, എന്ന ആത്മസാക്ഷാത് അറിയുന്നു എന്നും പറയുന്നു. ഇത് രണ്ട് ശരിയാണ്. ചൈതന്യത്തെ വെളിപ്പെടുത്തുന്നതല്ല ആത്മസാക്ഷാത്. ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ആത്മാവിനെ വെളിപ്പെടുത്തുന്നതല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല. മറിച്ച് എന്താണ്? ഈ വിവേകം അതിൻ്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. ആരെ ബോധിപ്പിക്കുന്നത്? അതിനെ തന്നെ. ആരാണോ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവൻ തന്നെയാണ് ഇത് ബോധ്യപ്പെടുന്നത്. ഇവിടെ രണ്ടാമതൊരാളല്ല ബോധ്യപ്പെടാ, ആ വിവേകിയായവൻ, വിവേകിയായ ചിതാഭാസൻ. വിവേകി എന്ന് പറഞ്ഞാൽ എന്താണ്? വിവേകമുള്ളവൻ, അവനാണ് അത് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ടെന്താ വിശേഷത? ഈ സ്വദുഃഖാദികളോടുകൂടി താതാത്മ്യപ്പെട്ടിരിക്കുമ്പോൾ ആ ജീവൻ എന്ത് തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉള്ളത്? ആ താതാത്മ്യം കൊണ്ട് എന്താണ് സ്വദുഃഖാദി അനുഭവം? സംസാര അനുഭവം. ആ സംസാര അനുഭവം എവിടെയാണ്, ആർക്കാണ്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വിവേകജ്ഞാനം അവനിലുണ്ടാകുന്നു. ഈ സംസാരാനുഭവവും ഈ വിവേകവും ബന്ധവും മുക്തിയും എല്ലാം ഈ ചിതാഭാസനിലാണ് സംഭവിക്കുന്നത്. സാക്ഷ്യം അവിക്രിയ. അതുകൊണ്ട് ദണ്ഡം എടുക്കുമ്പോൾ അവൻ ദണ്ഡിയായിരിക്കുന്നു, ദണ്ഡത്തെ വിടുമ്പോൾ അവൻ ദണ്ഡിയല്ലാതാകുന്നു. അതുപോലെ ഈ വികാരങ്ങളോടെല്ലാം താതാത്മ്യപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ സുഖിയും ദുഃഖിയുമായിരിക്കുന്നു. ഈ താതാത്മ്യത്തെ വിടുമ്പോൾ താൻ സ്വദുഃഖാദികളില്ലാത്തവനായ കേവല സാക്ഷിയായിരിക്കുന്നു, അതാണ് തൻ്റെ സ്വഭാവം എന്ന് ബുദ്ധി രാധക വീക്ഷിക്കുന്നു. അതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഒരിക്കലും അതിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല. അതിനപ്പുറം എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതല്ല ഈ ചിതാഭാസന്റെ തലത്തിൽ. എന്ത് സംഭവിക്കാം അവിടെ? എന്ത് സംഭവിക്കാം? ഏത് തരത്തിലുള്ള സമാധികളും അവിടെ സംഭവിക്കാം. എല്ലാ സമാധിയും ഈ ചിതാഭാസനാണ്, ദൃഷ്ടാവിനാണ് സമാധി. സാക്ഷി സ്വയം തന്നെ സമാധി സ്വരൂപമാണ്. അവിടെ രണ്ടാമതൊരു സമാധിയുടെ ആവശ്യം. ഇതിന്റെ സ്വരൂപം തന്നെ എന്താണ്? സമാധിയതേ സമീകാധീയത അസ്മിൻ. അത് നിർവികാരിയായിരിക്കുന്നത് പിന്നെ വേറെന്ത് സമാധി വരാണ്? സമാധി തന്നെ സ്വരൂപമാണ്, നിർവികാര സ്വരൂപം. അതിനെ ഗ്രഹിക്കുക, അതിനെ തിരിച്ചറിയുക, അതാണ് തന്റെ സ്വരൂപമെന്ന് തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞാൽ ആ വിവേകത്തിന് സഹായിക്കുന്നു ഈ അനർത്ഥ താതാത്മ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവന് സഹായിക്കുന്നു. തന്റെ സാക്ഷി സ്വരൂപത്തെ അറിഞ്ഞുകൊണ്ട് ഈ അനാത്മസ്വരൂപത്തിൽ നിന്നും വികാര സ്വരൂപത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ ആ ദൃഷ്ടാവിനെ അല്ലെങ്കിൽ ആ അറിവിനെ പ്രാപ്തമാക്കുന്നു. അതാണ് അതിന്റെ പ്രയോജനം. അതെങ്ങനെ?
1: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർട്ട് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ആർട്ട്.